ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 23 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ആഷാഢം 30. കൊല്ലവർഷം 1201, കർക്കിടകം 5. 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ുന്നു കുടുംബനാഥനാകുന്നു, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു. പിന്നെ ലോകത്തോട് വിട പറയലായി. ജീവിതവേദിയിലെ ദൃശ്യാവിഷ്കാരത്തിന് ഇതോടെ തിരശീല വീഴുന്നു. മാറ്റം എന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇങ്ങനെ അസ്വസ്ഥമാകുന്നവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആഗ്രഹിക്കുന്ന മാറ്റം ജീവിതത്തിൽ വരുന്നില്ല എന്നതാണ് അവരുടെ സങ്കടം. ഇവിടെയാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ പ്രസക്തമാകുന്നത്. പ്രകൃതിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നു. ഓരോ ഋതുവിനും വ്യക്തമായ സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളാണ് പ്രകൃതിയിലെ മാറ്റം എന്ന് പറയുന്നത്. ഈ സ്വാഭാവിക മാറ്റത്തിൽ ഇടപെടുമ്പോഴാണ് മനുഷ്യൻ മാറ്റത്തിൻ്റെ സൃഷ്ടാവായിത്തീരുന്നത്. ഇത് അഭിലഷണീയമായി തീരാറുണ്ട്, ചിലപ്പോൾ അനഭിലഷണീയവും. സമൂഹത്തിൻ്റെ സ്വാസ്ഥ്യത്തിന് ആവശ്യമായത് എന്ത് എന്നതാണ് ചോദ്യം. മനുഷ്യൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും ഉതകുമെങ്കിൽ ആ മാറ്റം നല്ലതാണ്, മറിച്ചാണെങ്കിൽ ആ മാറ്റം വിനാശകരമാകുന്നു. പഴയ രീതികളോട് പോരിടുമ്പോഴല്ല, പുതിയ രീതികൾ പിന്തുടരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നതെന്ന് ഗ്രീക്ക് ചിന്തകനായിരുന്ന സോക്രട്ടീസ് പറയുന്നു. പുതിയ രീതികൾ പിന്തുടരുക എന്നതിനർത്ഥം മാറ്റത്തിൻ്റെ ഉദ്ഘാടകനാവുക എന്നതാണ്. സാമൂഹിക പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും ഇക്കാര്യത്തിൽ ധാരാളം പ്രവർത്തിക്കാനുണ്ട്. തച്ചുടയ്ക്കേണ്ടതിനെ തച്ചുടയ്ക്കണം, പുതിയതിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉൾക്കരുത്ത് കാണിക്കണം. സാമൂഹിക മാറ്റത്തിന് നേതൃത്വം നൽകിയ കുമാരനാശാൻ ദുരവസ്ഥ എന്ന ഖണ്ഡകാവ്യത്തിൽ പറയുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും കെട്ടില്ലാത്തവരും തമ്മിലുണ്ണാത്തവരുമൊക്കെ നിറഞ്ഞ് ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു സമൂഹത്തിൽ മാറ്റത്തിൻ്റെ മാറ്റൊലിയായി മാറാൻ കുമാരനാശാനെപ്പോലുള്ള ഒരു കവിക്ക് കഴിഞ്ഞു എന്നത് സാഹിത്യകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ്. മാറ്റം സ്വജീവിതത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോഴാണ് ഒരാൾ മാറ്റത്തിൻ്റെ പ്രയോക്താവായി മാറുന്നത്. തലമുറ മാറ്റം പലപ്പോഴും സമൂഹത്തിൽ സംഘർഷഭരിതമാകാറുണ്ട്. പഴയ തലമുറയ്ക്ക് പുതുതലമുറയെ ഉൾക്കൊള്ളാൻ ആകാതെ വരാറുണ്ട്. യുവജനങ്ങൾക്ക് പഴയതിനെ ഉൾക്കൊള്ളാനും വിഷമം ഉണ്ടാകാറുണ്ട്. ഇവിടെ സമന്വയത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത്. തലമുറ മാറ്റം അനിവാര്യമാണെന്നും അത് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആകണമെന്നും അറിയേണ്ടതാണ്. മാറ്റം ഉൾക്കൊള്ളുന്നവരാണ് വിജയത്തിലെത്തുന്നത്. വേറിട്ട ചിന്ത ഉള്ളവർക്കാണ് മാറ്റം വരുത്താൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിൽ പ്രസിദ്ധ ചിന്തകനായിരുന്ന ബെർണാർഡ് ഷായുടെ വാക്കുകൾ ഓർക്കാം, സ്വന്തം മനസ്സു മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റൊന്നിലും മാറ്റം വരുത്താൻ ആവില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി സേതുമാധവൻ.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ.
2: മാറ്റം ജീവിതത്തിലെ അനിവാര്യതയാകുന്നു. ഈ ലോകത്ത് മാറ്റമില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാവില്ല. മാറ്റമെന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക ക്രിയയാകുന്നു. ശിശുവായി ജനിക്കുന്നു, തികച്ചും നിസ്സഹായൻ. അമ്മയുടെ അമൃതം നുകർന്ന് ശിശു വളരുന്നു. മലർന്ന് കൈകാലിട്ടടിച്ച് കരഞ്ഞ കുട്ടി ഒരു വയസ്സ് പിന്നിടുമ്പോഴാണ് നിൽക്കാൻ തുടങ്ങുന്നത്. പിന്നെ നടക്കുന്നു, വലുതാകുന്നു, വിദ്യ നേടുന്നു.

0: 7:05 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ജി രാകേഷ് പങ്കെടുക്കുന്നു. മാതൃഭൂമി, തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. ഇന്നത്തെ ഗാനം രാഗപരാഗം ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിത ഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ജമാൽ കൊച്ചങ്ങാടി പങ്കെടുക്കുന്നു. 9:30 സുവർണമലരുകൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 നാഗമ്മ സുപ്രനും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 8:40 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ, എ ഒ സിന്ധുവുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 യുവവാണി. 8:15 പാർലമെൻറ്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, ശങ്കരൻ നമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിക്കുന്നു. 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിത ഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഒരു തൈ നടുമ്പോൾ, ONV കുറുപ്പിന്റെ കവിത. ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ.

0: ഒ എൻ വി കുറുപ്പിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. അധ്യാത്മരാമായണം അഞ്ചാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം കൗസല്യസ്തുതി പാരായണം ചെയ്യുന്നത് ആറ്റുവാശ്ശേരി മോഹനൻപിള്ള.

അധ്യാത്മരാമായണം അഞ്ചാം ദിവസം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗമാണ് കേട്ടത്. കൗസല്യസ്തുതി പാരായണം ചെയ്തത് ആറ്റുവശ്ശേരി മോഹനൻപിള്ള. ആകാശവാണി കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ലോകമൊന്നാകെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ഫിഫ ലോകകപ്പ് 2026 തിരശീല വീണിരിക്കുകയാണ്. ഒരു മാസം നീണ്ട ആവേശത്തിനും ആഘോഷങ്ങൾക്കുമൊടുവിൽ ലോക ഫുട്ബോളിന് പുതിയ ചാമ്പ്യന്മാരെ ലഭിച്ചു. ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ എതിരില്ലാതെ ഒരു ഗോളിന് കീഴടക്കിയാണ് സ്പെയിൻ ലോകകപ്പ് ചരിത്രത്തിലെ അവരുടെ രണ്ടാമത്തെ കിരീടം സ്വന്തമാക്കിയത്. കിരീടത്തിനപ്പുറം വ്യക്തിഗത പുരസ്കാരങ്ങളും ഈ ലോകകപ്പിന്റെ പ്രധാന ആകർഷണമായിരുന്നു. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്പെയിനിന്റെ മധ്യനിര നായകൻ റോഡ്രിഗോ ഫെർണാണ്ടസ് സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ടും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലവ് സ്പെയിനിന്റെ ഉനായ് സിമോനും ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്പാനിഷ് താരം പൌ കുബാൽസിയും സ്വന്തമാക്കി. ശ്രദ്ധയിൽ ഇന്നാദ്യം ഫിഫ ലോകകപ്പ് ഫൈനലിനെ അവലോകനം ചെയ്യുന്നു സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരും.

0: ഡോക്ടറിനുമായ ഹാരിസ് നെന്മേനി.
1: കാവ്യനീതിപരം, തികച്ചും കാവ്യനീതിപരം, അതല്ലാതൊരു അലങ്കാരവും തികയുകയില്ല സ്പെയിനിന്റെ 2026 ലോകകപ്പ് വിജയത്തെ വിശേഷിപ്പിക്കാൻ. മധ്യനിര ആക്രമണം, എവിടെയും എതിരാളികൾക്ക് ഒരവസരവും നൽകാതെ കളിച്ചു മുന്നേറി വമ്പന്മാരായ എതിരാളികളെ ഒന്നൊന്നായി കീഴടക്കി വെറും ഒറ്റ ഗോൾ മാത്രം വഴങ്ങി ഫൈനലിൽ പ്രവേശിച്ച് ഫൈനലിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയും വീഴ്ത്തി സ്പെയിൻ ഫുട്ബോളിന്റെ രാജകിരീടം ചൂടിയപ്പോൾ അത് അർഹതയ്ക്കുള്ള സമ്പൂർണമായ അംഗീകാരമായി. അമേരിക്കയിലെ ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ എതിരാളികളെ കളം പിടിക്കാൻ അനുവദിക്കാതെ ഉജ്ജ്വല പ്രകടനം പുറത്തെടുത്ത സ്പെയിൻ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ കളിയിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് അടിച്ച ഗോളിനാണ് ജയിച്ചു കയറുന്നത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സ്പെയിനിന് ഒപ്പം പിടിക്കാൻ കഴിയാത്ത അർജന്റീനയെയാണ് കണ്ടത്. മത്സരത്തിൽ എതിർഗോളിയെ പരീക്ഷിക്കാനാവാതെ അർജന്റീന പരിങ്ങിപ്പോയപ്പോൾ ആധികാരിക പ്രകടനത്തിലൂടെ സ്പെയിൻ കളം നിറഞ്ഞു. 4 മിനിറ്റിൽ തന്നെ ഓൾമോയുടെ പാസിൽ യമീൻ ലമാലിന്റെ അടി മാർട്ടിനസ് രക്ഷപ്പെടുത്തിയപ്പോൾ തന്നെ കളിയുടെ ഗതി എങ്ങോട്ടാണെന്ന് സൂചന ലഭിച്ചു. 39 മിനിറ്റിൽ ഓയ്റാംബോളിന്റെ അടിയും മാർട്ടിനസ് തടഞ്ഞു. 2 പകുതിയിലും സ്പെയിൻ കൂടുതൽ തള്ളിക്കളിച്ചതോടെ കളി പൂർണ്ണമായും വൺ വേ ട്രാഫിക്കായി മാറി. ഗോൾകീപ്പർ മാർട്ടിനസ് പലവട്ടം ടീമിന്റെ രക്ഷകനായി മാറി. 67 മിനിറ്റിൽ യമീൻ ലമാലിന്റെ പാസിൽ ടോറസിന്റെ ഹെഡർ മാർട്ടിനസ് തടഞ്ഞു. 78 മിനിറ്റിൽ പ്രതിരോധക്കാരൻ കുബാർസിയുടെ അടിയും യമീൻ മാർട്ടിനസ് തട്ടിയകറ്റി. 2 പകുതി തീരും മുമ്പേ 2 മഞ്ഞക്കാർഡും കണ്ട് എൻസോ ഫെർണാണ്ടസ് പുറത്തായത് അർജന്റീനയ്ക്ക് കനത്ത തിരിച്ചടിയായി. അർജന്റീനയെ കളിയിൽ നിലനിർത്തിയ സേവ് പിന്നീട് പിറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബോക്സിന് പുറത്തുനിന്നും യമീൻ ലമാലിന്റെ ഫ്രീ കിക്ക് മാർട്ടിനസ് ഇടത്തോട്ട് ചാടി രക്ഷപ്പെടുത്തി. അധിക സമയത്ത് നീക്കോ വില്യംസിന്റെ നീക്കങ്ങൾ അർജന്റീനയെ കൂട്ടക്കുഴപ്പത്തിലാക്കി. ഒരുവട്ടം പന്ത് വലയിലേക്ക് തൂക്കി വില്യംസ് ഗോൾ നേടി എന്ന് തോന്നിയെങ്കിലും അതിനകം ഫൗൾ വിധിക്കപ്പെട്ടിരുന്നതിനാൽ അർജന്റീന രക്ഷപ്പെട്ടു. അവസാന നിമിഷങ്ങളിൽ അർജന്റീന ഒന്ന് തള്ളി നോക്കിയെങ്കിലും സമനിലയ്ക്ക് അത് മതിയാവുമായിരുന്നില്ല. സ്പെയിൻ പ്രതിരോധം കോട്ടകെട്ടി ഉറച്ചു നിന്നപ്പോൾ അവരുടെ ലീഡ് ഭദ്രമായി തുടർന്നു. 119 മിനിറ്റിൽ സിമിയോണിയുടെ അടി ബാറിനു മീതെ പറന്നതോടെ അർജന്റീനയുടെ അവസാന അവസരവും നഷ്ടമായി. ഒടുവിൽ റഫറി സ്ലാവ്കോ വിൻസിവിച്ച് മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സ്പെയിനിന് അവരുടെ ചരിത്രത്തിലെ 2 കിരീടം. അഭിനന്ദനങ്ങൾ സ്പെയിൻ. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ കളിക്കമ്പക്കാരുടെ ഹൃദയത്തിൽ ശേഷിക്കുന്നത് സമ്മോഹനമായ കേളി മുഹൂർത്തങ്ങളുടെ, അനുപമമായ കളി സൗന്ദര്യത്തിന്റെ, ഉജ്ജ്വലമായ മാനവിക മൂല്യങ്ങളുടെ ഓർമ്മകൾ. നന്ദി ഫുട്ബോൾ.
0: ലോകകപ്പ് അവസാനിച്ചെങ്കിലും ഈ ടൂർണമെന്റിലെ മനോഹര നിമിഷങ്ങളും അത്ഭുത ഗോളുകളും ആവേശകരമായ മത്സരങ്ങളും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. എഴുത്തുകാരനും സ്പോർട്സ് ലേഖകനുമായ KM നരേന്ദ്രൻ.
2: മാറ്റങ്ങളുടെ കാലമാണിത്. അധികാര കസേരയിൽ ഇരുന്നവർ താഴെ വീഴുന്നു, പുതിയവർ ആ സ്ഥാനങ്ങൾ കൈയെടുക്കുന്നു. ലോക ഫുട്ബോളിന്റെ മുടിചൂടാമന്മാരായിരുന്ന അർജന്റീനയെ താഴെയിട്ട് സ്പെയിൻ പുതിയ ലോക ചാമ്പ്യന്മാരായി. മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നമ്മളോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ എംബാപ്പയും ഹാരി കെയ്നും എർലിംഗ് ഹാലൻഡും മറ്റും ഫുട്ബോളിന്റെ പുതിയ തലത്തൊട്ടപ്പന്മാരായി വാഴാൻ പോകുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളോട് കഥ പറയുന്ന ഒരു ലോകകപ്പാണ് നമ്മൾ ഇവിടെ കണ്ടത്. പുതിയൊരു ലോക ചാമ്പ്യനെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ മറ്റു പല മാറ്റങ്ങളും ഈ ലോക ഫുട്ബോളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 32 ടീമുകൾ മാത്രം കളിച്ചിരുന്ന ലോകകപ്പ് ഇന്ന് 48 ടീമുകൾ കളിക്കുന്ന കുറെ കൂടി വലിയൊരു നെറ്റ്വർക്ക് ആയി മാറി എന്നതാണ്. അതായത് ലോകകപ്പിന്റെ ആകെ കളിക്കാൻ യോഗ്യതയുള്ള ടീമുകളുടെ എണ്ണം 32 നിന്ന് 48 മാറി. അത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അടുത്ത ലോകകപ്പാവുമ്പോഴേക്കും 64 ടീമുകളെ ഉൾക്കൊള്ളാൻ മാത്രം വലിയ ഒരു നെറ്റ്വർക്കായി അത് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന് ലോകകപ്പ് കളിക്കാത്ത ടീമുകൾ അടുത്ത ലോകകപ്പിൽ നമ്മുടെ മുമ്പിൽ അവതരിക്കാനും സാധ്യതയുണ്ട്. ഇതൊരു മുഖ്യമായ ഒരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ കണ്ടു ഇത്തവണ കേപ്പ് വെർദെ എന്ന ഒരു കൊച്ചു രാജ്യം ലോകത്തിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ശക്തികളെ മുഴുവൻ വിറപ്പിച്ച് അവർ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. കേപ്പ് വെർദെ 2 ടീമുകളെ ഡ്രോയിൽ സമനിലയിൽ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം സ്പെയിനിനെ, അതായത് ഇപ്പോഴത്തെ ലോക ചാമ്പ്യനെ സമനിലയിൽ പിടിച്ചു. അത് തുടക്കത്തിൽ തന്നെയായിരുന്നു 0-0 എന്ന സ്കോറിൽ. പിന്നീട് അർജന്റീനയോട് അവർ 2-3 തോൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കേപ്പ് വെർദെയുടെ ഓൺ ഗോളിൽ നിന്നാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് അർജന്റീനയെയും ഫലത്തിൽ അവർ സമനിലയിൽ പിടിച്ചു എന്ന് തന്നെ പറയാം. അതായത് ഇന്നേ വരെ ലോകകപ്പ് കളിക്കാത്തൊരു കൊച്ചു രാജ്യം ഈ 2 വലിയ ശക്തികളെ, ലോകകപ്പ് നേടി ചാമ്പ്യന്മാരായ സ്പെയിനിനെയും റണ്ണറപ്പായ അർജന്റീനയെയും സമനിലയിൽ പിടിക്കാൻ മാത്രം അവർ കരുത്തരായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം.

0: അപ്പോൾ ഇനിയും അടുത്ത ലോകകപ്പിൽ 64 ടീമുകളായി മാറുന്ന സമയത്ത് നമുക്ക് പുതിയ ലോകശക്തികളെ കാണാൻ പറ്റും, വൻശക്തികളെ വിറപ്പിക്കാൻ പോകുന്ന കുഞ്ഞൻ രാഷ്ട്രങ്ങളെ ഇനിയും കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണ് ഇപ്പോഴത്തെ ലോകകപ്പ്. അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ലോകകപ്പിൻ്റെ കളികൾ നടക്കുന്ന സീസൺ എന്ന് പറയുന്നത് ധാരാളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവക്കാലം തന്നെയായി മാറും. ഒരു പക്ഷേ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവക്കാലം 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
1: ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർത്തികൾ മറികടന്ന് ഇങ്ങ് ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ അരികിലെ കുഞ്ഞൻ സംസ്ഥാനം നമ്മുടെ കേരളം ഫുട്ബോളിനെ വരവേറ്റത് അത്രയും ആവേശത്തിലാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്.
2: ഈ ലോകം മുഴുവൻ ഒരു കാറ്റ് നിറച്ച പന്തിനു പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു കഴിഞ്ഞ 1 മാസക്കാലം. ആര് കപ്പെടുക്കും എന്ന ചോദ്യത്തിന് ഇന്നലെയോടുകൂടി ഒരു ഉത്തരമായി. ഈ തവണത്തെ വേൾഡ് കപ്പ് സ്പെയിൻ എടുക്കുന്ന സാഹചര്യത്തിലാണ് വേൾഡ് കപ്പ് അവസാനിച്ചത്. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് 2 തരത്തിലാണ് കേരള സർക്കാർ ഈ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഇടപെട്ടത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ തന്നെ വേൾഡ് കപ്പ് മത്സരങ്ങൾ എല്ലാവർക്കും സൗജന്യമായി കാണാൻ സാധിക്കാമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ സൗജന്യമായി സ്ട്രീം ചെയ്യാനും നാട്ടിൻപുറങ്ങളിലും കോലകളിലും ക്ലബ്ബുകളിലും അതുപോലെ തന്നെ വിവിധ സംഘടനകളുമെല്ലാം തന്നെ സാധാരണ രീതിയിൽ വലിയ രീതിയിൽ സ്ക്രീനുകൾ പ്രദർശിപ്പിച്ച് മത്സരം കാണിക്കാറുണ്ടെങ്കിൽ കൂടി ഇത്തവണ വേൾഡ് കപ്പിന് അതിന് പ്രത്യേകമായ ലൈസൻസ് എടുക്കേണ്ടതായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുകയും ഫിഫയുടെ തന്നെ അംഗീകാരത്തോടു കൂടി EFC ക്ലബ് എന്ന കേരളത്തിനകത്ത് ഇതിന്റെ പ്രക്ഷേപണാവകാശം ഉണ്ടായിരുന്ന ക്ലബ്ബുമായി ഒരു ധാരണയാവുകയും അതിനുശേഷം കേരളത്തിലെ മുഴുവൻ സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും സൗജന്യമായി വേൾഡ് കപ്പ് പ്രദർശിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2, വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സമൂഹം മുഴുവൻ വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന സമയക്രമവും തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലെ സമയക്രമവും തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ട് അവധി വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. സംസ്ഥാന ഗവൺമെന്റ് വളരെ അനുഭവപൂർവ്വം തന്നെ വിദ്യാർത്ഥികളെ ആ ആഗ്രഹം ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. പലവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് വഴിതിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെല്ലാം വേൾഡ് കപ്പിന്റെ ആവേശത്തിലായിരുന്നു. സ്പോർട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്കിടയിലേക്ക് കടന്നു വന്നു. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു താല്പര്യങ്ങൾ കൂടി. മൈതാനങ്ങൾ വീണ്ടും സജീവമായി. അപ്പൊ ആ തരത്തിൽ വിദ്യാർത്ഥികളുടെ ആ ഒരു ആവേശത്തെ മറ്റ് ലഹരിയുടെ വ്യാപനത്തിലും ലഹരിയുടെ പിടിയിൽ നിന്നുമൊക്കെ അവരെ മോചിപ്പിച്ചെടുക്കുന്നതിനും നാളുകളിൽ ആ രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കാൻ ഈ വേൾഡ് കപ്പിന്റെ ഈ ആവേശവും സ്പോർട്സും ഗ്രൗണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള താല്പര്യങ്ങളെല്ലാം തന്നെ ഗുണകരമായി മാറും എന്നുള്ള തരത്തിലാണ് സർക്കാർ തന്നെ കണ്ടത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫൈനൽ മത്സരം കളിക്കുന്ന മെസ്സി ആയാലും അതുപോലെ തന്നെ മറ്റു കളിക്കാരായാലും തന്നെ അവരുടെ സ്വപ്നങ്ങളിൽ ഇത്തരം നായകന്മാർ കടന്നു വരണം. അവരുടെ ആഗ്രഹങ്ങളിൽ ഫുട്ബോളും ക്രിക്കറ്റും സ്പോർട്സും മറ്റു മത്സരങ്ങളെല്ലാം തന്നെ അവരുടെ ആഗ്രഹങ്ങളുടെ ഭാഗമായി മാറണം. അവർ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങണം, അവർ സജീവമാകണം, അവർക്ക് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകണം. അത് കായിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകും. നിലവിൽ കായിക മേഖല ഒരുപാട് പുറകിലാണ് എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ പുറകിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടത്. ആ പ്രോത്സാഹനത്തിന്റെ കൂടി ഭാഗമാണ് വേൾഡ് കപ്പ് ഫൈനൽ കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരു അവസരം കൊടുത്തത്. ആ കളി കാണുന്നതിലൂടെ കേവലം ഒരു പന്ത് കളി കാണുകയല്ല, മറിച്ച് ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ശരീരത്തിനകത്തേക്ക് എടുക്കുന്ന മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഹൈ അല്ല, അതിനപ്പുറത്തുള്ള ഹൈറ്റ്സ് അവർക്ക് എത്തിപ്പിടിക്കാനുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാകുന്നതിന് ഈ വേൾഡ് കപ്പ് സഹായമെങ്കിൽ കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം എടുക്കുക എന്നുള്ളതാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തത്.
1: ഫുട്ബോൾ ഒരു കായിക മത്സരത്തിനപ്പുറം ലോകത്തെ ഒരുമിപ്പിക്കുന്ന ഉത്സവമാണെന്ന് വീണ്ടും തെളിയിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ഇനി 4 വർഷങ്ങൾക്കപ്പുറം 2030 3 വൻകരകളിലായി 6 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന അടുത്ത ലോകകപ്പിനായി നമുക്കും കാത്തിരിക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് രാജ.
3: മുബാരക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാരക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാരക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ആകാശവാണി കോഴിക്കോട്.

കൃഷിദീപം. ഇലക്കറി വിളകൾക്ക് ആരോഗ്യകരമായ ജീവിതത്തിലുള്ള പ്രാധാന്യം എടുത്തു കാട്ടുന്നതാണ് മൈക്രോ

മൈക്രോഗ്രീൻസ് അഥവാ കുഞ്ഞൻ ഇലകൾ. ചെറുചെടികളെങ്കിലും ഇവ പോഷക കലവറകളാണ്. വിത്ത് മുളച്ച് 5 മുതൽ 6 ദിവസത്തെ വളർച്ചയാകുമ്പോൾ തന്നെ വിളവെടുക്കുന്ന രീതിയാണ് ഇതിന്. കോളിഫ്ലവർ, കാബേജ്, റാഡിഷ്, കാരറ്റ്, സെലറി, പെരുംജീരകം, വെളുത്തുള്ളി, ഉള്ളി, ചീര, സ്പിനാച്ച്, മത്തൻ, വെള്ളരി, കുമ്പളം എന്നിവയൊക്കെ ഇത്തരത്തിൽ വിത്തുപാകി തൈകളാകുമ്പോൾ തന്നെ ഇലക്കറികളായി ഉപയോഗിക്കാൻ കഴിയും. പ്രായപൂർത്തിയായ ചെടികളിൽ അടങ്ങിയിട്ടുള്ളതിന്റെ 4 മുതൽ 40 ഇരട്ടി വരെ പോഷകങ്ങൾ ഓരോ ഇനം മൈക്രോഗ്രീനിലും അടങ്ങിയിട്ടുണ്ട്. ഉള്ളിക്കുടുംബത്തിലെ അംഗമാണ് ഗാർലിക് ചൈവ്. ഇതിനെ വെളുത്തുള്ളി പുല്ല് എന്നും പറയാറുണ്ട്. ഇതിന്റെ ഇലകളും പൂക്കളും കറികൾക്ക് സ്വാദും സുഗന്ധവും നൽകും. ഇലകൾ സലാഡ്, ഫ്രൈഡ് റൈസ്, ഇറച്ചി, മുട്ടക്കറി, സാൻഡ്വിച്ച് എന്നിവയിൽ ഉപയോഗിക്കാം. വിത്ത് പാകിയും ചെടിച്ചുവട്ടിൽ വളരുന്ന കുഞ്ഞുതൈകൾ ഇളക്കി നട്ടും പുതിയ ചെടി വളർത്താം. ജീവകസമൃദ്ധം, ഒപ്പം കരോട്ടിൻ, കാൽസ്യം, ഇരുമ്പ് എന്നിവ വേണ്ടുവോളം ഉണ്ടുതാനും.

0: കൃഷിദീപം.
1: ചുറ്റുവട്ടം.
2: കാലിക്കറ്റ് ഇന്റർനാഷണൽ മൂൺ വീക്ക് 2026 വർക്ക്ഷോപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ നടക്കും. കാരപ്പറമ്പ് ഉദയകുറുമ്പ ക്ഷേത്ര ഹാളിൽ മലബാർ ക്ഷേത്ര ജീവനക്കാരുടെ അവകാശ സംരക്ഷണ ദിനാചരണം ഉച്ചയ്ക്ക് 12 മണിക്ക്. ചെറുട്ടി റോഡിലെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ വൈകിട്ട് 5 മണിക്ക് സസ്റ്റൈനബിലിറ്റി മാൻഡേറ്ററി പില്ലർ ഫോർ ഗ്രോത്ത്, റിസിലയൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി വിഷയത്തിൽ പ്രഭാഷണം.
1: ചുറ്റുവട്ടം.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പൽ ആക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ

0: ശിക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പാസ് പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 1 നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും 10,00,000 ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും

0: 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: എം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക രചാജ. अथ वार्ताः. राष्ट्रपति पदासीना द्रौपदी मुर्मुः स्वीय त्रिराष्ट्र आधिकारिक यात्रायाः द्वितीय चरणे उत्तर मैसेडोनिया देशं संप्राप्तवती. कस्यश्चित् भारतीय राष्ट्रपतेः उत्तर मैसेडोनिया देशस्य एषा

0: കൊള്ളുക. ഇത്ര ഗൗരവമേറിയതും അർത്ഥവത്തുമായ ഒരു ഉപദേശം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്മ മകന് നൽകിയിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. കാരണം രാമായണം അനന്യകാവ്യമാണ്, അതിനൊപ്പം വരുന്ന മറ്റൊരു കാവ്യമില്ല. അതിലുള്ളത് മറ്റൊരിടത്തുനിന്നും എടുത്തതല്ല, എന്തും അതിൽ നിന്ന് പകർത്തുകയേ ചെയ്യാനാവൂ. സർവ്വലോക മാതൃകയാണ് രാമായണം. ആദികവിയുടെ ദൈവിക പ്രതിഭയാണ് അതിന് ജന്മം നൽകിയത്. അതിലെ ഓരോ കഥയും കഥാപാത്രവും എല്ലാ കാലത്തും ലോകത്തിന് മുഴുവൻ മാതൃകയായി എല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുമ്പേ സഞ്ചരിക്കുകയാണ്. വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രാമൻ എല്ലാവരോടും യാത്ര പറയുന്നതിനിടയിലാണ് ലക്ഷ്മണൻ്റെ തീരുമാനം വരുന്നത്, ഞാനും ജ്യേഷ്ഠനോടൊപ്പം വനത്തിലേക്ക് പോകുന്നുവെന്ന്. ജ്യേഷ്ഠനെപ്പോലെ തന്നെ അനുജനും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒടുവിലാണ് അമ്മ സുമിത്രയുടെ അടുത്തെത്തിയത്. താൻ മകനെപ്പോലെ കരുതിയിരുന്ന രാമനും ഒപ്പം ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന വിവരം അറിഞ്ഞിട്ടും സുമിത്ര അവരെ തടഞ്ഞു പറയുന്നില്ല. സങ്കടമുണ്ടെങ്കിലും അതുള്ളിലൊതുക്കി മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാനും അവർ തുനിയുന്നില്ല. സ്വന്തം മകനോടവർ നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുകയോ പോകണ്ട എന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല ശ്രീരാമനെയും സീതയെയും ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊള്ളണമെന്നും അവരുടെ സുഖദുഃഖങ്ങളാണ് നിന്റെ സുഖദുഃഖങ്ങളെന്ന് ഓർത്തുകൊള്ളണമെന്നും ആ അമ്മ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തുടർന്നാണ് രാമനെ ദശരഥനായും സീതയെ ഞാനായും അടവിയെ അയോധ്യയായും കരുതിക്കൊള്ളണമെന്ന മഹത്തായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നത്. തികഞ്ഞ പ്രായോഗിക ബുദ്ധിയും മനുഷ്യൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിജ്ഞാനവും അവർക്കുണ്ടെന്ന് ഈ ഉപദേശവചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഇത്ര പക്വമതിയും പ്രായോഗികമതിയുമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. സുമിത്ര ദശരഥൻ്റെ മൂന്നാം ഭാര്യയാണ്. ആദ്യ ഭാര്യമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും കോസല രാജസിംഹാസനത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു പുത്രലബ്ധിക്ക് വേണ്ടിയാണ് കാശി രാജപുത്രിയായ സുമിത്രയെ ദശരഥൻ ഭാര്യയായി സ്വീകരിച്ചത്. എന്നാൽ സുമിത്രയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷ സഫലമാക്കാൻ കഴിഞ്ഞില്ല. പട്ടമഹിഷിയായ കൗസല്യയോടുള്ള ആദരവും മാതകസുന്ദരിയായ കൈകേയിയോടും മത്സരിക്കാനുള്ള കഴിവുകേടും മൂലം സുമിത്ര ഒട്ടൊക്കെ അന്തർമുഖിയായി മാറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം തെല്ലൊരകലം അവൾ പാലിച്ചിരിക്കണം. രാമനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനത്തിലും പിന്നെ തീരുമാനം മാറ്റി രാമനെ വനവാസത്തിന് അയക്കാനുള്ള പുനർവിചാരങ്ങളിലും ഒന്നും സുമിത്രയ്ക്ക് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ജീവിതത്തിലെ തന്നെ ബഹളങ്ങളിൽ നിന്ന് അകലം പാലിക്കും തോറും ഒരാൾ കൈവരിക്കാനിടയുള്ള ഒരു മാനസിക പക്വതയുണ്ട്. അതാവണം സുമിത്രയുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത ഘടകം. ആ പക്വതയും അതിനോട് ചേർന്ന തെളിഞ്ഞ വിവേകവുമായിരിക്കണം. സ്വന്തം മകൻ്റെ വനവാസത്തെ ഒട്ടൊക്കെ നിർമ്മമതയോടെ കാണാനും വികാരത്തെക്കാൾ വിചാര ഗൗരവത്തോടെ ഉൾക്കൊള്ളാനും സുമിത്രയെ പ്രാപ്തയാക്കിയത്. അത്തരമൊരു മാതൃമനസ്സിൽ നിന്നേ ഇത്ര അർത്ഥപൂർണവും ഉദാത്തവുമായ ഒരു ഉപദേശം പുറപ്പെടുകയുള്ളൂ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

ഒരു തെരുവിന്റെ കഥ. വാമൊഴിയിൽ നിന്ന് എഴുത്തിലേക്ക് നമ്മുടെ സമൂഹം വളരുമ്പോൾ അതൊരു രേഖീയ ചരിത്രത്തിൻ്റെ കൂടി തുടക്കമായി മാറുകയാണ്. ചരിത്ര നിർമ്മിതിയിൽ പലപ്പോഴും സഹായകമായി തീരുന്നത് ഇത്തരം രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണല്ലോ. ഗ്രന്ഥവരിയും നാൾവഴികളും രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിലൂടെയുള്ള ഗവേഷണമാണ് പലപ്പോഴും പല പുതിയ അറിവുകളെയും നമുക്ക് സമ്മാനിക്കുന്നത്. കോഴിക്കോടിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സഹായകമായി തീർന്നതും ഇത്തരം കാര്യങ്ങൾ എഴുതപ്പെട്ട രേഖകൾ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ഓലകളിലാണല്ലോ. ബ്രിട്ടീഷ് ഭരണം വന്നതോടെയാണ് ഓലകളിൽ നിന്ന് കടലാസിലേക്ക്

ക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. നികുതി റവന്യൂ വിഭാഗമാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുന്നത്. നികുതി വരവും മറ്റു കണക്കുകളും ഓലകളിൽ എഴുതി സൂക്ഷിക്കുന്നത് ധനനഷ്ടത്തിനും കൃത്രിമം നടത്താനും ഇട നൽകുന്നു എന്നത് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കടലാസിൽ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ. ഒരു തെരുവിന്റെ കഥ. സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിച്ചിരുന്നത് ഓലകളിലായിരുന്നു. 1850കളിലായിരുന്നു പതുക്കെ പതുക്കെ ഓലകളിൽ നിന്ന് കടലാസുകളിലേക്ക് ഇവ പകർത്തപ്പെട്ടത്. കടലാസുകൾ മലബാറിലെത്തിയത് ശീമയിൽ നിന്ന് തന്നെ. 1851 ഏപ്രിൽ മാസം 10-ാം തീയതി ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്ന റോബിൻസൺ മലബാർ കളക്ടറായിരുന്ന കനോലിക്ക് അയച്ച ഒരെഴുത്തിലൂടെ ആ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാം. സർ, പാലക്കാട് താലൂക്കിലെ വിവിധ അംശങ്ങളിൽ കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ഓല മാറ്റി കടലാസാക്കിയതിൽ ഞാൻ നടത്തിയ പരീക്ഷണം വിജയിച്ചിരിക്കുന്നതായി അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. അടുത്ത വർഷത്തെ കണക്കുകളും ഇതുപോലെ കടലാസിൽ രേഖപ്പെടുത്തുവാൻ താങ്കൾ എനിക്ക് സമ്മതം തരണം. 2 വർഷം കൊണ്ട് പാലക്കാട് മാത്രമല്ല നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലെയും കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കണക്കുകൾ പുനഃപരിശോധിക്കാം എന്ന് മാത്രമല്ല, അംശമധികാരികളും കണക്കപ്പിള്ളമാരായ മേനോന്മാരും ഓലകൾ മാറ്റി സ്ഥാപിച്ച് നമ്മെ കബളിപ്പിക്കുന്നത് ഒഴിവാക്കാനും പറ്റും. ഇപ്പോഴത്തെ ഓല സമ്പ്രദായം നമ്മെ പലപ്പോഴും വഞ്ചിതരാക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇപ്പോൾ നാം സർക്കാർ ഓഫീസുകളിൽ ചെയ്തു വരുന്നത് ഗ്രാമത്തിലെ നികുതി കണക്കുകൾ പനയോലകളിൽ എഴുതി സൂക്ഷിക്കുക എന്നതാണ്. ഇവ പിന്നീട് ഒരു ചരടിൽ കോർത്തുവെക്കുന്നു, പിന്നീട് അവ പ്രത്യേകം മുറികളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഓലകളായതിനാൽ റെക്കോർഡ് കീപ്പർമാർ നമുക്കില്ല. അംശമധികാരികളുടെയും മേനോന്മാരുടെയും കസ്റ്റഡിയിലാണവ. നികുതി പിരിക്കുന്നതും കണക്കുകൾ എഴുതുന്നതും അവർ തന്നെയാണെന്ന് ഓർക്കുക. പ്രമാണങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഓലകൾ കുറെ കൂടി ഉറപ്പുള്ളതാണ്. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ കണക്കുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഓലകൾ തീരെ ഉറപ്പുള്ളതല്ല. അവ ഉറപ്പില്ലാത്തതും കനം കുറഞ്ഞതും വേഗം ദ്രവിക്കുന്നതുമായ സാദാ ഓലകളാണ്. ഓലകൾ മൂക്കുന്നതിന് മുൻപാണ് പലപ്പോഴും ഇവ സംഘടിപ്പിക്കുന്നത്. അതിനാൽ ഉപയോഗിക്കുമ്പോൾ ഇവ പലപ്പോഴും നെടുകെ കീറിപ്പോകുന്നു. ഓലകളിൽ കണക്ക് വിവരങ്ങളുടെ വൻ ശേഖരം രേഖപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവപ്പെട്ടു വരുന്നത്. മഴക്കാലത്തിന് മുൻപായി ഇവ നല്ലപോലെ ഉണക്കിയെടുക്കേണ്ടതും പ്രാണികളെ നശിപ്പിക്കാനായി പുക കൊള്ളിക്കേണ്ടതുമാണ്. വളരെ പെട്ടെന്നാണ് ഇവ നശിച്ചു പോകുന്നത്. എങ്കിലും ഒരു ഓല ദ്രവിക്കാൻ തുടങ്ങിയാൽ അത് മറ്റോലകളിലേക്ക് വ്യാപിക്കുന്നു. പാലക്കാട് താലൂക്കിലെ ഹൊബ്ലികളിലെ കർഷകരുടെ നികുതി കണക്കുകൾ ഇതുമൂലം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നു. നോർത്തേൺ ഡിവിഷനിലെ പഴയ കണക്കുകൾ കടലാസിലേക്ക് പകർത്താൻ ഞാൻ കരാർ കൊടുത്തിരുന്നു. കടലാസിലേക്ക് പകർത്തിയ ഈ വിവരങ്ങൾ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നറിയിക്കട്ടെ. പാലക്കാട്ടെ അംശങ്ങളുടെ കണക്ക് വിവരങ്ങൾ എല്ലാം തന്നെ കടലാസിലേക്ക് പകർത്താനുള്ള യജ്ഞം പുരോഗമിക്കുന്നു എന്നറിയിക്കട്ടെ. ഓലകളിൽ കണക്കു വിവരങ്ങൾ സൂക്ഷിക്കുമ്പോൾ പല തട്ടിപ്പുകളും അരങ്ങേറുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കണക്കുകളെ പുനഃപരിശോധിക്കുന്നതിനും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ ഒപ്പോ സീലോ ഓലക്കണക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. മേനോൻ എന്ന് നാം വിളിക്കുന്ന വില്ലേജ് കണക്കപ്പിള്ളമാരുടെ അധീനതയിൽ ഈ കണക്കുകൾ എപ്പോഴും ഒതുങ്ങിക്കൂടുന്നു. ഇവർ അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പലപ്പോഴും ഓലകൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നു. ഈയിടെ ഞാനൊരു മേനോനെ തെറ്റായ കണക്കുകൾ ബോധിപ്പിച്ചതിന് കയ്യോടെ പിടികൂടി. എന്നാൽ ഇതിന്റെ തെളിവെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്ക് രാത്രി രായ്മാനം മേനോൻ ഓലകൾ മാറ്റി പ്രതിഷ്ഠിച്ചു. അതിനാൽ എനിക്ക് യാതൊന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു കേസിൽ കൊല്ലങ്കോട് അധികാരിയെ എനിക്ക് പിരിച്ചുവിടേണ്ടി വന്നു. ഇയാൾ വർഷങ്ങളായി കൈകാര്യം ചെയ്ത റവന്യൂ വകുപ്പിലെ ഓലകൾ മാറ്റി പ്രതിഷ്ഠിച്ച് ധനം സമ്പാദിച്ചതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി. മേലധികാരികൾ ഒപ്പിടുകയോ ഓലയിലെ കണക്കുകൾ ലെഡ്ജറുകളിൽ കയറ്റുകയോ ചെയ്യാത്ത ഈ ഓലക്കണക്കുകൾ മേനോന്മാരും അധികാരികളും അവരുടെ ഇഷ്ടപ്രകാരം ഓലകൾ മാറ്റി റവന്യൂ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ തട്ടിപ്പൊഴിവാക്കാനായി നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും റവന്യൂ കണക്കുകൾ ഓലയിൽ നിന്ന് കടലാസിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്.
ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ

പകർത്താൻ അത്രയൊന്നും ചെലവ് വരില്ല. ഒരംശത്തിന് 1 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. പാലക്കാട് 33 അംശത്തിന് 33 രൂപയും തേമൽപുരത്ത് 24 അംശത്തിന് 24 രൂപയും നെടുങ്കനാട് 36 അംശത്തിന് 36 രൂപയും മാത്രം. ഓലകളിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ കൊണ്ടുവരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. പ്രധാന കണക്കുകൾ എഴുതുന്ന ദിവസ ജേർണലിന് നാൾവഴി എന്നാണല്ലോ നാം പറയാറ്. ഇതിനായി ചൈന പേപ്പർ ഒരുമിച്ച് തുന്നി ഒരു പുസ്തകമാക്കുക. ഓരോ പേജിലും നമ്മുടെ സീലും ഒപ്പും കൂടാതെ നമ്പറും വേണം. ഇത് ഇംഗ്ലീഷിലായിരിക്കണം. തീയതി രേഖപ്പെടുത്താൻ ഒരു കോളം വേണം. മറ്റൊരു കോളത്തിൽ ഏത് ലെഡ്ജറിലേക്കാണോ കണക്കുകൾ മാറ്റി രേഖപ്പെടുത്തുന്നത് ആ ലെഡ്ജറിൻ്റെ നമ്പറും കാണിക്കണം. കൈകാര്യം ചെയ്യുന്ന എല്ലാ ഓഫീസർമാരും അവരവരുടെ ഇനീഷ്യൽ വെക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ അധികാരികളുടെയും മേനോന്മാരുടെയും കള്ളത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യാം. നമ്മുടെ വാർഷിക ഡിമാൻഡ് ലെഡ്ജറായ തൊരാടിലും ഇങ്ങനെ ഒപ്പും സീലും രേഖപ്പെടുത്താവുന്നതാണ്. ഓലയിൽ നിന്ന് കടലാസിലേക്ക് കണക്കുകൾ പകർത്തി എഴുതിയ കാലത്തെക്കുറിച്ചാണ് നാം പരിശോധിച്ചത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെല്ലുരാജ് എഴുതിയ കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ. ഓപ്പൺ ഫോറം, തുറസിൻ്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ. കോഴിക്കോട് ഇംഹാൻസിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്ക് ലെക്ചറർ ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു.
2: ഗർഭിണികളുടെയും അമ്മമാരുടെയും, അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഒരു രണ്ടു വർഷത്തിനുള്ളിലൊക്കെ വരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത്, മാനസിക ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത വളരെയധികമാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് അഞ്ചിൽ ഒരു അമ്മയ്ക്ക് ഈ ഗർഭകാലത്തോ അല്ലെങ്കിൽ പ്രസവശേഷമോ മാനസിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് പ്രത്യേകിച്ചും ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അമ്മമാരിൽ കൂടുതൽ കാണുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കൾച്ചറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗർഭിണി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമോ ഒക്കെ അമ്മമാർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പലപ്പോഴത് ഇത് സാധാരണമാണ്. ചിലപ്പോൾ ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രായമായവർ, ഇതിലൂടെ കടന്നുപോയ ആൾക്കാർ, ഇത് സാധാരണ, അത് ഞങ്ങൾ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുക ചെയ്യുക. ശരിക്കും ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആ സ്ത്രീക്ക് മാത്രമാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. സാധാരണ നമ്മൾ കാണുന്നത് വിഷാദരോഗം, ഉത്കണ്ഠ രോഗം, ഇന്ന് ഈ രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് ഈ ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവശേഷമോ നമ്മൾ കാണാറുള്ളത്. ഉത്കണ്ഠ എന്ന് പറയുന്നത് വളരെയധികം അവഗണിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഓ, ഇതൊക്കെ സ്വാഭാവികമാണ്, അതായത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, എങ്ങനെയായിരിക്കും പ്രസവം, അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന കുട്ടീനേക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ, ആരോഗ്യവാനോ ആരോഗ്യവേദിയോ ഒക്കെ ആയിരിക്കുമോ, ഇങ്ങനെ ഒരുപാട് ഉത്കണ്ഠകൾ അമ്മമാർക്ക് ഉണ്ടാവും. പിന്നെ പലപ്പോഴും ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് ഈ ഉത്കണ്ഠ പൊതുവേ കൂടുതലായിരിക്കും. ഇതെല്ലാം സാധാരണ ഉണ്ടാകുന്ന ഉത്കണ്ഠയാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഉത്കണ്ഠ വളരുമ്പോൾ അത് വേണ്ടത്ര അംഗീകാരം കിട്ടാതിരിക്കുക. അപ്പം ഇതെല്ലാം സാധാരണമാണെന്ന് ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറയുമ്പം ഒരു ബുദ്ധിമുട്ടിനെ നോർമലൈസ് ചെയ്ത് കളയും നമ്മളെ സമൂഹം. അങ്ങനെ ആ ബുദ്ധിമുട്ട് അമ്മമാർക്ക് തുറന്നു പറയാനോ വേണ്ടത്ര ശ്രദ്ധ കിട്ടാനോ, അതായത് മാനസികാരോഗ്യ വിദഗ്ധരുടെ ഒരു ശ്രദ്ധ കിട്ടാനോ അത് സഹായിക്കുന്നില്ല. അപ്പം വേണ്ടത്, രോഗാരോഗ്യ സംഘടന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഞ്ചിലൊരമ്മയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്. അപ്പം ഗർഭിണികൾ അല്ലെ അമ്മമാർ പറയുകയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാതെ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുക. നമുക്ക് ഇപ്പോഴും പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മാനസിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഇപ്പോഴും നമുക്ക് ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. കാരണം അയ്യേ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിയേ, അതൊരു മോശം സംഗതിയായിട്ടാണ് ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ അമ്മമാർക്ക് കൂടുതൽ അപകടം സൃഷ്ടിക്കും. ഗർഭിണികളായിരിക്കുന്നവർക്ക് ഇടയിൽ സൂയിസൈഡ് കാണുന്നുണ്ട്, സൂയിസൈഡ് മൂലമുള്ള മരണം കൂടുതൽ കാണുന്നു. അപ്പോൾ അതിനർത്ഥം വേണ്ടത്ര മാനസികാരോഗ്യ സംവിധാനങ്ങൾ അല്ലെ മാനസികാരോഗ്യ സേവനങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് ശ്രദ്ധ അർഹിക്കുന്ന സംഗതിയാണ്. അപ്പം ഏതൊരമ്മയും ഗർഭിണിയാവുമ്പോഴോ പ്രസവശേഷമോ പ്രത്യേകിച്ചും പ്രസവിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ പ്രശ്നം വരാൻ പോകുന്നത്

0: ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആങ്സൈറ്റി, ഉത്കണ്ഠാ രോഗങ്ങൾ, വിഷാദ രോഗം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന മറ്റ് രോഗാവസ്ഥയും, പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡർ, ഇതെല്ലാം വരാനുള്ള സാധ്യത അമ്മമാർക്കുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ വേറെ കുറേ കുഴപ്പമുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഇത് അമ്മമാരെ മാത്രമല്ല ബാധിക്കുക, അത് ഗർഭിണിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടാകുന്ന അസുഖങ്ങൾ കുഞ്ഞുങ്ങളെയും ബാധിക്കും. കാരണം നമ്മൾ ഒരു ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ, അത് അസുഖം വന്നിട്ടുള്ള 1/3 അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളായിട്ട് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടും. ഇത് കുഞ്ഞുങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതൊരു പ്രശ്നം. പിന്നെ ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, ആ ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അമ്മമാരിൽ ആ അസുഖത്തിൻ്റേതായ എല്ലാ മാർക്സും ഉണ്ടാകും, ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് പോലും അമ്മമാരെ നയിച്ചേക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വരാം, അത് കുഞ്ഞുങ്ങൾക്ക് പ്രതികൂലമായിട്ട് ലൈഫ് ലോങ് ബാധിക്കാം. പിന്നൊന്ന്, അമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം, സ്നേഹബന്ധത്തിൽ നല്ല തകരാറുകൾ വരാം, അതും കുഞ്ഞുങ്ങളുടെ ലൈഫ് ലോങ് ബാധിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നവജാത ശിശുവിനെ അമ്മ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഈ ബുദ്ധിമുട്ട് വരുന്ന അമ്മമാർക്ക് ഈ തോന്നലുകൾ വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ സ്വയം മരിക്കാനോ കുഞ്ഞുങ്ങളെ കൊന്നു, കാരണം പലപ്പോഴും ഇവർ ചിന്തിക്കുക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരും ഉണ്ടാവില്ല, അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ ആദ്യം കൊന്നിട്ടായിരിക്കും അമ്മ അമ്മേനെ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവുക. അപ്പം സ്വയം മരിക്കുന്നതോടൊപ്പം കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒരവസ്ഥയിലേക്കും കൂടെ അമ്മമാരെത്തിയേക്കാം. അതുമൂലമുണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ വേറെയും വരാം. പിന്നെ വേറെ പഠനങ്ങൾ കാണിക്കുന്നത് ഇതിലെല്ലാം പെട്ടു നിൽക്കുന്ന അച്ഛൻ അവിടെയുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഭർത്താക്കന്മാരിലും ഏതാണ്ട് 5% ഹസ്ബൻഡ്സിലും മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ വരാം. അതൊരു ഫാമിലിയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി.
1: ഗർഭകാലത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ ഡോക്ടർ ജി രാകേഷ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. പ്രഭാഷണം തുടർന്ന് കേൾക്കാം നാളെ.
2: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
3: ആരാ വാതിലിന് മുട്ടണേ?
4: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, 3 സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: 3 സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
5: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ 6777 അപ്രന്റീസ് ഒഴിവ്. ആസാമിലെ ഗുവാഹട്ടി ആസ്ഥാനമായുള്ള നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിൽ അപ്രന്റീഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ട്രേഡുകളിലായി 6777 ഒഴിവുകളാണുള്ളത്. ഒരു വർഷമാണ് പരിശീലനം. ഗുവാഹട്ടിയിലും വിവിധ യൂണിറ്റുകളിലുമായിരിക്കും പരിശീലനം. ITI 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 15-നും 24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഒപ്പ്, ഫോട്ടോ, യോഗ്യത, മാർക്ക്, പ്രായം, സംവരണം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 19. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം കാണുവാൻ www.nfr.indianrailways.gov.in എന്ന വെബ്സൈറ്റ് കാണുക. വ്യോമസേനയിൽ അഗ്നിവീർ മ്യൂസീഷ്യൻ ഒഴിവ്. ഇന്ത്യൻ വ്യോമസേന അഗ്നിവീർ വായും മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റ് റാലിക്ക് അപേക്ഷ ക്ഷണിച്ചു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷമാണ് സർവീസ്. യോഗ്യത 10-ാം ക്ലാസ് വിജയവും സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിലോ വായ്പാട്ടിലോ പ്രാവീണ്യം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള Grade 5 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി കർണാടക ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമ, അതുമല്ലെങ്കിൽ സംഗീത പരിപാടികളിൽ പങ്കെടുത്തതിന്റെയോ പുരസ്കാരം നേടിയതിന്റെയോ സർട്ടിഫിക്കറ്റ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://iafrecruitment.edcil.co.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 2.

0: SRTC സ്വിഫ്റ്റിൽ 700 ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ദീർഘദൂര സ്വിഫ്റ്റ് ബസ് സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 700 ഒഴിവുകളുണ്ട്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നിലവിലെ KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾക്കനുസരിച്ച് അപേക്ഷിക്കാം. യോഗ്യത: അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25-നും 55-നും ഇടയിലായിരിക്കണം പ്രായം. അപേക്ഷ CMD വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 3. വിശദവിവരങ്ങൾക്ക് www.cmtkerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി 25 മാസം. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676505. കൂടുതൽ വിവരങ്ങൾക്ക് 04832-7355-94 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാ

0: അക്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India-SICOM ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംരംഭങ്ങളിലേക്ക്
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1

0: 1-1-7-8-0-0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗെല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. 1 ഓഗസ്റ്റിന് ലോകമാന്യതിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: രാവിലെ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴായിരിക്കും ഒരു സാധനവും വെച്ച സ്ഥലത്ത് കാണില്ല. പേഴ്സ് എവിടെ, കണ്ണട എവിടെ, ചെരുപ്പ് എവിടെ, പിന്നെ തിരച്ചിലായി തിരക്കായി അല്ലേ. ഒന്നും എവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മ വരുന്നില്ല. Where's my purse? Where are my spectacles? Where are my slippers? Oh God, I cannot remember where I have kept them. സുഹൃത്തുക്കളെ, രണ്ട് വിധത്തിൽ വേർ എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വേർ ഇസ് മൈ പേഴ്സ്, വേർ ആർ മൈ സ്ലിപ്പേഴ്സ് തുടങ്ങിയ ചോദ്യങ്ങളിൽ വേർ ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. എന്നാൽ ഐ കന്നോട്ട് റിമെമ്പർ വേർ ഐ ഹാവ് കെപ്റ്റ് ദെം എന്ന ആത്മഗതത്തിൽ വേർ ഒരു ചോദ്യപദം അല്ല. ഐ കന്നോട്ട് റിമെമ്പർ വേർ ഐ ഹാവ് കെപ്റ്റ് ദെം, അവ എവിടെ

0: എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഐ കാൻ്റ് റിമെമ്പർ വേർ ഐ ഹാവ് കെപ്റ്റ് ദെം. വേർ, ഡബ്ല്യു എച്ച് ഇ ആർ ഇ, വേർ, എവിടെ. ചോദ്യപദമായിട്ടല്ലെങ്കിൽ പോലും ലൊക്കേഷൻ അഥവാ സ്ഥാനം, സ്ഥലം എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് വേർ എന്ന പദം. ദോ ഇറ്റ് ഡസ് നോട്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ, വേർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ലൊക്കേഷൻ. അവന് ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമുക്ക് അറിയില്ല. വി ഡു നോട്ട് നോ വേർ ഹി ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം. വി ഡോണ്ട് നോ വേർ ഹി ഗോട്ട് ദിസ് ഇൻഫർമേഷൻ ഫ്രം. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വച്ചാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദ പ്ലേസ് വേർ വി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഡു യു റിമെമ്പർ ദ പ്ലേസ് വേർ വി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ദിസ് ഇസ് ദ റെസ്റ്റോറന്റ് വേർ വി ഹാവ് ലഞ്ച് റെഗുലർലി. ഞങ്ങൾ സ്ഥിരമായി ഊണ് കഴിക്കുന്ന റെസ്റ്റോറന്റ് ഇതാണ്. This is the restaurant where we have lunch regularly. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. IIT-il admission labhikkan kore kathinadhwanam aavashyamaanu. Avideyanu enikku birudam cheyendathu. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. Did she tell you where she is going? Aval evideyana pogunnathu ennu thangalodu paranjirunnuvo? Did she tell you where she is going? Friends, I am sure you are familiar with the proverb, where there is a will, there is a way. Evide ichchashakti undu, avide margam undu. അതായത് മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. വിൽ എന്നാൽ ഇച്ഛാശക്തി, ഡബ്ല്യു ഐ എൽ എൽ, വിൽ. വേർ ദെർ ഇസ് എ വിൽ, ദെർ ഇസ് എ വേ. കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, കഠിനാധ്വാനം ഇവ കൈമുതലായി ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് അപ്രാപ്യമല്ല. അതെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നത്തിങ് ഇസ് ഇംപോസിബിൾ ഇഫ് യു ഹാവ് ക്ലിയർലി ഡിഫൈൻഡ് ഗോൾസ് ആൻഡ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ടു അറ്റെയിൻ ദെം. വേർ ദെർ ഇസ് എ വിൽ, ദെർ ഇസ് എ വേ.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂർ. നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
2: അല്പദൂരം കൂടി നടന്നപ്പോൾ പകൽ എപ്പോഴും ശബ്ദങ്ങളുള്ള അറുപ്പുമില്ല സാംസ കണ്ടു. മൂർച്ചയുള്ള യന്ത്രവാൾ കൊണ്ട് മരങ്ങൾ മുറിക്കുന്നതിന്റെയും പണിക്കാർ തടികൾ വണ്ടിയിൽ കയറ്റുന്നതിന്റെയും പട്ടികകൾ കൂട്ടിയിടുന്നതിന്റെയും ഒച്ചകൾ അവിടെ ഇല്ലായിരുന്നു. ലോറികൾ അവിടെയിട്ട് വട്ടം തിരിക്കുന്നതിന്റെ ഇരമ്പലുകളുമില്ല. കഥകളിൽ മാത്രമുള്ള ഭീമാകാര മനുഷ്യരെ പോലെ ക്ഷീണിതരായ വലിയ തടികൾ കിടന്നുറങ്ങുന്നു. ചിലത് അടുങ്ങി മേൽക്കുമേലും, ചിലത് ചിതറിയും. അറക്കപ്പൊടിയുടെ കൂനമേൽ ഒരു പട്ടി കിടപ്പുണ്ട്. അത് ഇരുട്ടിൽ തനിയെ നടന്നുപോകുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചില്ല. മൃഗങ്ങളുടെ ജീവിതകാലം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രായമുള്ള, ലോകം കുറേ കണ്ട നായയായിരുന്നു അത്. വളർച്ചയുടെ തുടക്കത്തിലുള്ള ജീവികളെ പരിഗണിക്കണമെന്ന് അതിന് തോന്നാറില്ല. വഴി പിന്നിടുംതോറും സാംസയുടെ ആശങ്കയും ഉത്കണ്ഠയും കൂടി വന്നു. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരുന്ന അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നിട്ട് അവൻ ആശ്വാസം കൊള്ളുമെന്നും അവരൊന്നിച്ച് തിരിച്ചു നടക്കുമെന്നും വിചാരിച്ചു. വേറെ ഏതെങ്കിലും വഴിയായിരിക്കുമോ അച്ഛൻ വരികയെന്ന് സാംസ ആലോചിച്ചു. അങ്ങനെയെങ്കിൽ അവർ കണ്ടുമുട്ടാതെ പോകുമോ? എത്ര തിരക്കിയാലും അച്ഛനെ കണ്ടില്ലെങ്കിലോ എന്ന അതിചിന്തയും സാംസയ്ക്കുണ്ടായി. ഇത്രയും നീണ്ട രാത്രിയും ഇത്രയും വലിയ സ്ഥലങ്ങളും, അതിനിടെ എവിടെയൊക്കെ എത്ര നേരം അന്വേഷിക്കാനാണ്? അച്ഛനെ കാണാതെ തിരികെ ചെന്ന് ഒരു തീരാത്ത രാത്രി മുഴുവൻ അവനും അമ്മയും ആകാംക്ഷയോടെ ഉണർന്നിരിക്കുന്നതോർത്ത്

0: പേടിച്ചു. മുന്നോട്ട് പോയപ്പോൾ ഒരു വീട് അതിൻ്റെ പ്രകാശം അണയ്ക്കുന്നത് സാംസ കണ്ടു. ഇനിയിപ്പോൾ രാത്രിയിൽ ഉണർച്ചയുള്ളവരുടെ സമയമാകാറായെന്ന് അവൻ വെറുതെ വിചാരിച്ചു. സാംസയോ അച്ഛനോ മാച്ചോവനോ അയ്യപ്പനോ നടന്നു വരുന്നതുപോലെ നേരെ വഴിയിൽ കൂടിയല്ല അവർ വരിക. കൂടുതൽ ഇരുട്ടുള്ളിടത്ത് അവർക്ക് രഹസ്യ വഴികളുണ്ട്. കവലയടുക്കാറായപ്പോൾ കടയിൽ വെച്ച് കണ്ടുപരിചയമുള്ള ഒരാൾ സാംസയെ കടന്നുപോയി. നീ ഇപ്പോൾ എവിടെ പോണു? അയാൾ ഒന്നു നിന്ന് സാംസയോട് ചോദിച്ചു. അച്ഛൻ വന്നില്ല, നോക്കാൻ പോകുവാണ്. വിജയൻചേട്ടനെ ഞാൻ സന്ധ്യയ്ക്ക് കണ്ടതാണല്ലോ. കടയടച്ചിട്ട് എത്ര നേരമായി, ഇതുവരെ വന്നില്ലേ? നീ പൊക്കോ, വീട്ടിലേക്ക് വന്നോളും. ഒരു കുട്ടി രാത്രി ഏറെ വൈകി തനിയെ നടന്നു വരുന്നതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് അയാൾ പോയി. സാംസ നടന്ന് കടയുടെ പടികൾ കയറി. കടയും അടുത്തുള്ള ഷോപ്പുകളും കവലയും പകലിലെ പോലെയല്ല രാത്രിയിൽ. ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങൾ ഏറ്റവും വിജനമായ സ്ഥലങ്ങൾ കൂടിയാണെന്ന് സാംസയ്ക്ക് തോന്നി. ഏറെ ആൾ ബഹളമുള്ള ടൗൺ ചില അവധി ദിവസങ്ങളിൽ മൂകമാകുന്നത് സാംസ കണ്ടിട്ടുണ്ട്. അവൻ കടയുടെ തിണ്ണയിലും പരിസരങ്ങളിലും ടോർച്ച് തെളിച്ചു നോക്കി. സാംസയുടെ അച്ഛൻ അവിടെയില്ല. കട തട്ടികൾ താഴ്ന്ന് അടഞ്ഞു കിടപ്പാണ്. കടയും വീടുമാണ് സാംസയ്ക്ക് അച്ഛനുള്ള സ്ഥലങ്ങൾ. അല്ലാതെ അച്ഛൻ എവിടെയൊക്കെയാണ് ഉണ്ടാവുകയെന്ന് സാംസ ആലോചിച്ചു. കടയ്ക്ക് പിന്നിലെ ചായ്പ് മുറി ഒരു ചാരായക്കടയാണ്. അവിടെ വൈകിയാലും വെളിച്ചവും ബാക്കി നിൽക്കുന്ന ശബ്ദങ്ങളുമുണ്ട്. ആ മുറി സാംസയുടെ അച്ഛൻ്റേത് തന്നെയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. കടയുടെ വശത്തുകൂടി അങ്ങോട്ട് ഒതുക്കവും ഇരുട്ടുമുള്ള ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കടന്നു പോകാവുന്ന നടപ്പ് വഴിയുണ്ട്. സാംസ അതിലെ കടയുടെ അരികുപറ്റി നടന്നു. വാതിലിൻ്റെ വശത്തു നിന്ന് ചാരായ ഷാപ്പിലേക്ക് എത്തി നോക്കി. രണ്ട് നീണ്ട ഡെസ്കുകൾ, അതിനു പിന്നിൽ രണ്ട് ബെഞ്ചുകൾ, വേറെയൊരു മേശമേൽ ചാരായം നിറച്ച അടപ്പുള്ള വലിയ കുറ്റിപ്പാത്രം, അതിനൊരു ടാപ്പുമുണ്ട്. ഒരു വലിയ പ്ലേറ്റിൽ ഇനിയും തീരാനുള്ള കുറച്ച് പുഴുങ്ങിയ താറാവ് മുട്ടകൾ, വറുത്ത ഉണക്കമുളകുകൾ. മുതിർന്ന ആണുങ്ങളുടെ രഹസ്യലോകമാണതെന്ന് സാംസ വിചാരിച്ചു. പകൽ കടയിലായിരിക്കുമ്പോൾ അവൻ പിന്നിലെ ഭിത്തിയിൽ ചെവി വെച്ച് അപ്പുറമുള്ള ചാരായക്കടയിലെ ഒച്ചകൾ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും ശാന്തമായ വർത്തമാനങ്ങളാണ് അവിടെ കേൾക്കുക.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

ശിവാജി ഗണേശൻ, സാവിത്രി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പാസമലർ എന്ന ചിത്രത്തിൽ ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയ ഗാനം, എം എസ് വിശ്വനാഥൻ, രാമമൂർത്തി എന്നിവർ ഈണം നൽകിയ ഈ ഗാനത്തിന് വരികളെഴുതിയത് കണ്ണദാസൻ. ഇന്ന് ജൂലൈ 21 ശിവാജി ഗണേശന്റെ ഓർമ്മദിനം. ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ തമിഴ് നടനാണ് അദ്ദേഹം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഇന്നത്തെ രാഗം മോഹനം.
2: സരിഗപദ സ സാധ ബഗരി സ.
1: പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ മോഹിപ്പിക്കുന്ന ഒരു രാഗം തന്നെയാണത്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജനിച്ചിട്ടുള്ളത് ഇന്ത്യയിലെങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജനിച്ചിട്ടുള്ളത് മോഹന രാഗത്തിലായിരിക്കും. നമുക്ക് വളരെ പരിചിതമായ ഒരുപാട് ഗാനങ്ങൾ ശുദ്ധമായി മോഹനത്തിലോ അല്ലെങ്കിൽ മോഹനം ബേസ് ചെയ്തിട്ടോ ആണ്. ഹിന്ദുസ്ഥാനി നെയിം ഭൂപ

മലയാളിയായ സംവിധായകൻ വിനയൻ മലയാളത്തിൽ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു 2001 റിലീസ് ചെയ്ത കാശി. വിനയൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെയും സംവിധായകൻ. മലയാളം പതിപ്പിൽ മോഹൻ സിത്താരയായിരുന്നു സംഗീത സംവിധായകനെങ്കിൽ തമിഴിൽ ആ ദൗത്യം ഏറ്റെടുത്തത് ഇളയരാജയായിരുന്നു. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളിലും ഗായകൻ ഹരിഹരൻ ആലാപന സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഹരിഹരൻ പാടിയ ഈ ഗാനം അപ്രപാളികളിൽ ആവിഷ്കരിക്കുന്നത് നായകൻ

300 ചലച്ചിത്രങ്ങളിലായി ശിവാജി ഗണേശൻ തീർത്ത അഭിനയ സാമ്രാജ്യത്തിന്റെ വിശാലതയും ഫലഭൂയിഷ്ഠതയും അസൂയാവഹമാണ്. ആ നാട്യപ്രപഞ്ചത്തിന്റെ മൗലികതയും വൈവിധ്യവും സമകാലീനരെയും പിൻഗാമികളെയും വിസ്മയിപ്പിക്കാൻ പോന്നവയാണ്. അഭിനയിച്ച 300 ചിത്രങ്ങളിൽ 100 ചിത്രങ്ങൾ 100 ദിവസങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടവയാണ്.

0: 12 ചിത്രങ്ങൾ 200 ദിവസങ്ങൾ പ്രദർശനശാലകൾ നിറഞ്ഞോടി. ആദ്യ ചിത്രമായ പരാശക്തി 42 ആഴ്ചകളാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്.
1: അമ്പാളിയും സന്നദ്ധിയെ ആനന്ദ അറയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ? ആലിംഗന വിരുതിയാക്കിക്കൊണ്ടത് അവചാരമില്ലയാ?
0: എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് അളക്കാവുന്നവയല്ല ഈ അഭിനയ ചക്രവർത്തിയുടെ വിജയ സാമ്രാജ്യത്തിന്റെ അതിരുകൾ. അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടും അതിൽ വിജയിച്ച ചിത്രങ്ങളുടെ എണ്ണ കൂടുതൽ കൊണ്ടും അതാത് കാലത്തെ ബോക്സ് ഓഫീസുകളെ ത്രസിപ്പിച്ച വിജയ താരങ്ങൾ വേറെയുണ്ടാകാം. എന്നാൽ അവർക്കാർക്കും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്താനാകും വിധം അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. ഇവിടെ ഇതാ ഒരു നടൻ തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം, അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം പൊലിപ്പിച്ചെടുത്ത അഭിനയ മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു. തീഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരമർത്തി മൂളൽ കൊണ്ട് ആ സീനിനെയും സീക്വൻസിനെയും ആ സിനിമയെ തന്നെയും സ്വന്തമാക്കുന്നു. ചിത്രം കർണൻ.
2: മടിമീത് കിടക്കും ഭാഗ്യം ഇന്ന് ഒരു മുറൈതാനേ എനിക്ക് കിട്ടിയത്. അന്ന് ഭാഗ്യം മറുമുറയും
0: ശിവാജിയുടെ അഭിനയ ശൈലിയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടി വരുന്നത് ഭാവവ്യത്യാസങ്ങൾ അനായാസേന തിരയടിച്ചുയരുന്ന മുഖാഭിനയത്തിന്റെ കാര്യം തന്നെയാണ്. ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആഹ്ലാദവും ഒരേ സമയം ആവിഷ്കരിക്കുന്ന ഒരവസ്ഥയാണ് മുഖാഭിനയത്തിന്റെ പരമശ്രേഷ്ഠമായ തലം എന്ന് പറയാറുണ്ട്. ശിവാജി ഗണേശന്റെ എത്രയോ ചിത്രങ്ങളിൽ എത്രയോ തവണ നാം അത് കണ്ടു കഴിഞ്ഞു. അകത്ത് ദുഃഖം കനത്ത് വിങ്ങുമ്പോൾ പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ശിവാജി ഗണേശൻ പരാജയപ്പെട്ടിട്ടില്ല. മുഖത്തെ പേശികളിൽ വരുത്തുന്ന സൂക്ഷ്മ വ്യതിയാനങ്ങളും ഭാവാവിഷ്കരണ സമർത്ഥങ്ങളാണ്.
2: പിറകു തുമ്പമനാതി വെറുപ്പതും, വെറുത്തത് തവറ് എന പിറകു തുടിപ്പതും, എന്നേ അതനുടേ ചവളം, എന്നേ അതനുടേ ഇറക്കത്തിൻ നുട്പം.
0: അഭിനയ ശൈലിയുടെ മറ്റൊരു പ്രത്യേകത പേരുകേട്ട ആ സംഭാഷണ പാഠവം തന്നെ.
2: ധർമ്മവീരം അറിഞ്ഞുകൊണ്ട് മക്കളെ തെറ്റെടുത്ത താങ്കളാ, എന്നെയും തെറ്റെടുത്ത താൻ.
0: അലയടിച്ചു വരുന്ന തിരമാലകൾ പോലെ ആ വാക്ധോരണി സിനിമാ കൊട്ടകകളെ ഇളക്കി മറിച്ചു.
3: അന്ത വട്ടമൊഴിയൻ പേർ സൂര്യൻ സുട്ടരിക്കും സഞ്ചുടരത്, അതുതാണ് നീ എന്ന നെറ്റിയിലേ ഇട്ട ഇന്ത വട്ടമാണ് രസം നിറയ് പൊട്ടു പരമനുക്ക് മുക്കൺ, അത് തേവയല്ല വീരനുക്ക്. இந்த வெற்றிவிடு ஒன்று போதும் வாழையோட்ட அவர்கள் மீது வேலை பாய்ச்ச. அதனால் விளைவு தன்னவென்று கேள். நம்மணல் நிலமெல்லாம் சக்கர வானம் போல், சம்பவள மலை போல், செப்பு தகடடித்து செப்பலிட்ட தரை போல், மாணிக்க கரை கட்டி மடை திறந்த நெருப்பாற்றை மத்தியிலே ஓடவிட்ட அழகு போல், எதிரியின் ரத்தம் குப்புவென்று கொப்பளித்து மேலெழும்பி எங்கும் நிறைந்த பொருளாய் நம் ஏற்றமிகு செயலாய் களத்தில் நிறைய போவதுதான் அதனால் விளையப் போவது. அதுதானே உன் ஆசை, அதுதானே உன் ஆசி சக்கம்மா.
0: சிம்ஹக்குரல் போல.
2: என் கடமை எனக்கு தெரியும், இடைமறித்து என்னை வதை செய்யாதே.

0: ശിവാജി ഗണേശന്റെ അഭിനയ ശൈലിക്കെതിരെ ഉയർന്നു വന്ന പ്രധാന ആരോപണം അതിഭാവുകത്വം കലർന്ന അമിതാഭിനയമായിരുന്നു ആ അഭിനയ ശൈലി എന്നതാണ്. നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന ധാരണയോടെ സിനിമാ വ്യവസായം അപ്പാടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലഘട്ടത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വന്ന ഒരു നടനാണ് ശിവാജി. മാത്രവുമല്ല, അതിഭാവുകത്വം കലർന്ന അഭിനയ ശൈലിയാണ് അക്കാലത്തെ സിനിമ ശിവാജി ഗണേശനിൽ നിന്നും ആവശ്യപ്പെട്ടതും. പരമപ്രധാനമായ കാര്യം, ശിവാജി ഗണേശൻ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ നടനാണെന്നുള്ളതാണ്. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള അവബോധവും സാങ്കേതികതയും ഏറെ നവീകരിക്കപ്പെട്ട വേറൊരു കാലത്തിരുന്നാണ് നാം പഴയകാലത്തെ വിമർശിച്ചു തള്ളുന്നത് എന്നും ഓർക്കണം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്ത അധ്യാപകൻ ഇയാൻ കാമറോൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അഭിനയ ശൈലി നാടകീയമോ സ്വാഭാവികമോ ആകട്ടെ, അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങൾ പ്രേക്ഷകരിൽ ഫലപ്രദമായി എത്തിക്കുക എന്നതാണ് പ്രധാനം. ശിവാജി ഗണേശൻ തന്റെ അഭിനയ ജീവിതത്തിലുടനീളം ഈ അഭിനയ സങ്കല്പം മുറുകെ പിടിച്ചു. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞ സംവിധായകർ പിൽക്കാലത്ത് രംഗത്തെത്തിയപ്പോൾ ശിവാജിയിലെ നടനെ സ്വാഭാവിക ശൈലിയോടെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഏത് രൂപത്തിലേക്കും എളുപ്പം വഴക്കിയെടുക്കാവുന്ന പശ്ചിമയാർന്ന കളിമണ്ണായിരുന്നു ആ നടൻ. അവിദഗ്ധ ഹസ്തങ്ങളിൽ അത് വക്കുടഞ്ഞു പോയ അപൂർണ ശില്പങ്ങളായിട്ടുണ്ടാവാം. എന്നാൽ വിദഗ്ധ ഹസ്തങ്ങളിൽ തനിവാർന്ന കലാരൂപങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ട്. ഭാരതിരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ, ഭരതൻ ചിത്രമായ തേവർ മകൻ എന്നീ ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം.
1: ആയിരത്തി 1984 പത്മഭൂഷണം നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വന്തം രാജ്യം ആദരിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്നും വന്നു ഒരു ബഹുമതി. കലാകാരന്മാർക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഷെവലിയർ സ്ഥാനം. കെയ്റോയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ

0: നല്ല നടനുള്ള അവാർഡ് നേടിയതും മറ്റാരുമല്ല ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ.
1: അതും ഒരു നാട്ടിൻ തളപതി ഇറവ് വേളയിൽ കാതലെ കളവാടുവതും അതൊക്കെ തുണയാക ഒരു കന്നിപ്പെൺ അവനോട് വിളയാടുവതും മന്നിക്കക്കൂടിയതാ?
2: വായിങ്കേ വായിങ്കേ.
0: നീണ്ട 45 വർഷത്തെ അർത്ഥവത്തായ അഭിനയ സഭയ്ക്കുള്ള അംഗീകാരമായി ഒടുക്കം ഫാൽക്കെ പുരസ്കാരം ശിവാജി ഗണേശന്.
3: കലാകാർ ഹമാരെ സാമനെ ആനേ ജാ രഹേ ഹേ ജിനേ ഹം സബി ജാൻതേ ഹേ ജോ 40 വർഷോ സേ ഫിൽമോ കേ ലിയേ ഉല്ലേഖനീയ യോഗ്ദാൻ ദേ ചുകേ ഹേ.
4: ഹിസ് കരിയർ ഹാസ് സ്പാൻഡ് എ റേഞ്ച് ആൻഡ് സ്കെയിൽഡ് ഹൈറ്റ്സ് ദാറ്റ് ആർ റെയർ ടു അച്ചീവ് വിത്ത് നിയർലി 300 ഫിൽംസ് ബിഹൈൻഡ് ഹിം. Winner of the Dada Saheb Phalke Award, Padma Bhushan, Dr. Shivaji B.C. Ganeshan. Swan Kamal, 1 lakh Nagad Puraskar, Evam Dushala.
5: Maranam ennum poodu vandadu, adu manga ennum vadivil vandadu. സ്വർഗമാക നാ നിനൈത്തത് ഇന്ന് നരകമാക.

0: കടലിന്റെ ഉപമ അവസാനിക്കുന്നില്ല. കടൽ കാഴ്ചകളിൽ നിന്ന് എത്ര തന്നെ മറഞ്ഞാലും കടൽ തീരം വിട്ട് നാം എത്ര അകന്നാലും അവശേഷിക്കുന്ന ചിലതുണ്ട്. കാതിലും മനസ്സിലും അവശേഷിക്കുന്ന കടലിരുമ്പം പോലെ ചിലത്, അതെ, ആ കടലിരുമ്പുക തന്നെയാണ്.
1: നാട്യപ്പെരുമയിന് പുകൾക്കൊടി നടികർ തിലകം ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം ഷാജി യോഹന്നാൻ, വി പി ജോളി, എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. ചുണ്ടുകൾ ചൊല്ലിയത് എന്ന് തുടങ്ങുന്ന ഗാനം കമുകർ പുരുഷോത്തമൻ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. വാക്കുകൾ വഴുതി മാറുന്നൻ എന്നു തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന PS നമ്പീശൻ, സംഗീതം രഘുകുമാർ.

0: 80കളിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടെത്തുകയും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത കോഴിക്കോടിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ എഴുത്തുകാരൻ എന്ന നിലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജമാൽ കൊച്ചങ്ങാടിയാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. ജന്മം കൊണ്ട് കൊച്ചിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോട്ടുകാരനായി മാറിയ പ്രിയപ്പെട്ട ജമാൽക്ക തന്റെ പഴയകാല പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇന്ന്.
1: ഞാൻ സ്ഥിര താമസമാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വരുന്നത് 80സിലാണ്. എൻ്റെ ഭാര്യ ഇവിടത്തുകാരിയാണ്, കോഴിക്കോടുകാരിയാണ്. അതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ പിതാവിനെ കുറിച്ച് പറയേണ്ടതായിരുന്നു. അതായത് 1930കളിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ച്. അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ പിതാവ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് മുന്നേ തന്നെ കോഴിക്കോട് വന്ന ആളാണത്. അന്ന് അദ്ദേഹം 29 വയസ്സാവറ്റമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. മണിയറയിൽ നിന്ന് നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് പോയത്. അവിടെ വച്ച് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് കണ്ടുമുട്ടി. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി. ജയിൽ മോചിതരായാൽ കൊച്ചിയിൽ നിന്ന് നമുക്കൊരു ഉഗ്രം പത്രം തുടങ്ങണം, വൈദേശിക മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിക്കണം എന്നെല്ലാം ബഷീർ

ചെറുപ്പാറ അത് യാഥാർത്ഥ്യമായി. അദ്ദേഹം അവ കൊച്ചിയിൽ വന്ന് ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചുകൊണ്ട് ഉജ്ജീവനം എന്ന ഒരു പത്രം തുടങ്ങി. ആ പത്രം ശക്തമായിട്ടുള്ള ലേഖനങ്ങളാണ് അതിൽ വന്നത്, തീപ്പൊരി ലേഖനങ്ങൾ. ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പോലീസിൻ്റെ നോട്ടപ്പള്ളി ആയപ്പോൾ എൻ്റെ ഫാദർ പി എ സൈനുദ്ദീൻ ഏനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം കൊച്ചിയിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ കോയർ ഫണ്ടിൻ്റെ സ്ഥാപകനുമായിരുന്നു, ഇന്നത്തെ അറിയപ്പെടുന്ന കോയർ ഫണ്ടിൻ്റെ സ്ഥാപകനൊക്കെ ആയിരുന്നു. അദ്ദേഹം എൻ്റെ ബാപ്പ പറഞ്ഞു, ബഷീറിന് ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും, പോലീസ് പിടിച്ചാൽ പിന്നെയും ജയിലിൽ പോകും. അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിലൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലൈനിലായിരുന്നു, എഴുത്തുകാരനായിട്ടില്ല. ഈ ഇന്ത്യ മുഴുവൻ ചുറ്റി തിരിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ബഷീർ ഒരു എഴുത്തുകാരനാകുന്നത്, അത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വരുന്നത് എം ഇ എസ് ചാനലിന് ഒരു എഡിറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഇൻ്റർവ്യൂ നടന്ന് ഞാൻ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരൊക്കെ അതിൽ വന്നിരുന്നു. പിന്നീട് എൻ്റെ ഒപ്പം ലീ ടൈംസിൽ ജോലി ചെയ്ത പോക്കർ കടലുണ്ടി, ഒരു കാലത്ത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കയ്യിൽ നിന്ന് മെഡലൊക്കെ വാങ്ങിയിട്ടുള്ള ഒറ്റമാലി ഗസ്മായൻ തുടങ്ങിയുള്ള ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇവരുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് വിറ്റഴിക്കാൻ പറ്റുക എന്നൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അത് അതിന് സർക്കുലേഷൻ ആളെ വെക്കണം, അത് എഡിറ്റേഴ്സ് ചെയ്യേണ്ട ഒരു പണിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരെ നിയമിച്ചില്ല, അതങ്ങനെ പോയി, കടന്നുപോയി. പിന്നീട് ഈ കോഴിക്കോട്ടേക്കുള്ള വരവ് വളരെ ഗൗരവമായി തന്നെ വരുന്നത് ഒരു വിവാഹാലോചനയായിട്ടാണ്. അത് കെ ടി മോഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗമം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ നാടകവേദി ഉണ്ടായിരുന്നു, നാടക സമിതി ഉണ്ടായിരുന്നു. അവർ 8-10 പേര് കൂടി തുടങ്ങിയാണ്. കെ ടി മുഹമ്മദ്, വിക്രമൻ നായർ, പിന്നെ വിൽസൺ സാമൂല്, പി എം താരിൻ്റെ പിതാവ് ആലിക്കോയ, എ എം കോയ, അദ്ദേഹം ആർട്ടിസ്റ്റും ചിത്രകാരനും നടനുമായിരുന്നു. സൃഷ്ടിയിൽ ബിഷപ്പിൻ്റെ റോളിലൊക്കെ അഭിനയിച്ചത് എ എം കോയാണ്. അദ്ദേഹം പ്രൊഫഷണലായിട്ട് ചിത്രകാരനുമായിരുന്നു, മദ്രാസിലൊക്കെ പോയി പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളിലെ പ്രപ്പോസലുമായിട്ടാണ് എന്നോട് ഈ വിക്രമൻ നായരും ഇബ്രാഹിം വെങ്ങരയും. ഇബ്രാഹിം വെങ്ങര ഒരു കാലത്ത് കൊച്ചിയിൽ കുറേ നാളുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം നാടകത്തിലേക്ക് കയറി, പിന്നീട് വലിയ ആചാര്യ പദവിയൊക്കെ കിട്ടി. അപ്പോൾ അന്ന് ഞാനും ഇബ്രാഹിം വെങ്ങരയും എൻ്റെ സുഹൃത്ത് അഗസ്റ്റ് എന്ന് പറഞ്ഞവരാണ്, ഞങ്ങൾ മൂന്നുപേരും മട്ടാഞ്ചേരിയിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ കൊച്ചിയിലേക്ക് പോവുകയും നാടകവും സാഹിത്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം കുവൈത്തിലൊക്കെ പോയി വിദേശ ജോലിയെല്ലാം ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം സംഗമം തിയേറ്റേഴ്സിലെ നടനായി ഇബ്രാഹിം വെങ്ങര. ഇദ്ദേഹം ഇപ്പോഴും ഉണ്ട്, കണ്ണൂരിലാണ്. ഞാൻ ഞങ്ങൾ വിളിക്കാറും ബന്ധപ്പെടാറൊക്കെ ഉണ്ട്. വിൽസൺ ഇവിടെ തന്നെയുണ്ട്, വിക്രമൻ ആയാലും മരിച്ചു. അവർ എറണാകുളത്ത് വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഗോപുരനടയിൽ എന്ന നാടകം കണ്ട ശേഷം ആണ് ഈ എ എം കോയുടെ മകൾക്ക്, മൂത്ത മകൾ ഫാത്തിമയ്ക്ക് ഒരു വിവാഹാലോചനയായിട്ട് വന്നു. അവ എനിക്കെൻ്റെ പിതാവ് എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു, എന്നാൽ ബാപ്പയും ഉമ്മയും മരിച്ചു. അതിനുശേഷം എന്നെ നോക്കിയിരുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്, മുഹമ്മദ് മുസ്തഫ. അദ്ദേഹം എൻ്റെ കലാപരമായ അഭിരുചികളോ എൻ്റെ താല്പര്യങ്ങളോ അവഗണിക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ പത്രപ്രവർത്തനം ഒന്നു വന്നപ്പോൾ നിനക്ക് ഇഷ്ടം അതാണെങ്കിൽ അത് ആ വഴിക്ക് പോയിക്കോന്നു. ഒരു വിവാഹ ആലോചന വന്നപ്പോൾ നീ തീരുമാനിക്കുന്ന വഴിക്ക് പോയിക്കോന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ കോഴിക്കോടൊക്കെ ഈ പിന്നെ സുൽത്താൻ വീടിലൊക്കെ പറയുന്നത് പോലെ, കോഴിക്കോട് ആദ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് സിരി കെ വയലാറിനോട് പറഞ്ഞ് എനിക്ക് 2 ആഗ്രഹങ്ങളാണ് കോഴിക്കോട് കാണാനുള്ളത്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണണം, വലിയ എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിച്ച. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സൈനുദ്ദീൻ ഐനയുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുക.

ചെയ്തു. പിന്നെ സുൽത്താൻ വീട് പോലത്തെ അപൂർവമായ ഒരു വീട്, 1000-1100 ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആ വീട് എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാൻ വേണ്ടി ഉള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എസ് എം മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ഡോക്ടർ എസ് എം മുഹമ്മദ് ഹിസ്റ്റോറിയനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതും കണ്ടു. അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ കോഴിക്കോട് രണ്ട് കാര്യങ്ങൾ അത് രണ്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിവാഹിതനായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞ് ഈ ഇവിടുത്തെ മുസ്ലിങ്ങളെപ്പോലെ വീട്ടു പുയ്യാപ്പലായിട്ട് കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയെ എന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. അതിൻ്റെ ഇടക്കാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ജൂതത്തെരുവിലി, കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതത്തെരുവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വാസ്തവത്തിൽ കൊച്ചങ്ങാടി. കോച്ചമാരുടെ അങ്ങാടി എന്ന് പറയാറുണ്ട്. കോച്ച എന്ന് ഞങ്ങൾ വിളിക്കുന്ന യഹൂദന്മാരെയാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ശരിയാണ് സ്ഥലനാമങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പം ഞാൻ അവിടെയാണല്ലോ, അവിടെ എനിക്കൊരു ചെറിയ പ്രസ് ഉണ്ടായിരുന്നു. പ്രസ് ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെ തുടങ്ങിയാണ്. പക്ഷേ എനിക്ക് ഈ ബിസിനസ്സുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ഒരു മാനസികതയുണ്ട്. കടം വല്ലാതെ കയറി പലിശ കൂടിയിട്ട് അങ്ങനെ അത് വിറ്റ് കളയാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോൾ ഞാൻ ആദ്യം പത്രപ്രവർത്തനം തുടങ്ങുന്ന, ജേർണലിസം എന്ന തൊഴിൽ തുടങ്ങുന്ന കേരളനാഥം പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന സി പി മമ്മൂക്ക എന്നോട് പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് നിന്നല്ലേ വാണ്ടിയത്, അവിടെ തന്നെ ഒരു പത്രത്തിൽ ജോലി കിട്ടിയാൽ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ലീഗ് ടൈംസിൽ വരുന്നത്. പന്നിയങ്കരയിൽ ഇപ്പോഴും കാണാം, പഴയ ഓഫീസ് അവിടെയുണ്ട്, പന്നിയങ്കരയിലുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഭാര്യ വിടും. പിന്നെ ഭാര്യ വീട്ടിലല്ലാതെ ഇവിടെ താമസിക്കാനാണ്. അങ്ങനെ ഞാൻ തിരുത്തേണ്ടി വന്ന് എൻ്റെ അത് അങ്ങനെയാണ്. ഞാൻ ലീഗ് ടൈംസിൽ ചെന്നപ്പോൾ പല ആളുകൾക്കും എന്നെ അറിയാം. ഞാൻ പത്രത്തിലൊക്കെ ഇരുന്നുകൊണ്ട് ചമാൽ കൊച്ചങ്ങാടി എന്ന് പേര് കേട്ടപ്പോൾ പല ആളുകളും, സന്ധ്യയിലുണ്ടായിരുന്നവരാണ് പലരും. അവരിൽ പി കെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മാനി സാഹിബ്, കെ കെ മുഹമ്മദ്, ടി പി ചെറൂപ്പ, ഉമ്മർ ഭാണ്ഡികശാല, പോക്കർ കരലുണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കെ പി കുഞ്ഞുമൂസ, അവർക്ക് തന്നെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ അവർ എന്നെയും സ്വീകരിച്ചു. അതിൻ്റെടൊപ്പം അവരുടെ ഫ്രൈഡേ ഫീച്ചർ ഒക്കെ കുറേ കാലം ഞാൻ തന്നെയാണ് നോക്കിയത്. അങ്ങനെ അത് അതിൻ്റെ ഒരു ലിറ്റററി മാഗസീനാണല്ലോ സൺഡേ. സൺഡേക്ക് പകരം വെള്ളിയാഴ്ചയാണ് ഇറങ്ങിയിരുന്നത്. കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വെള്ളിയാഴ്ച ഇറങ്ങിയിരുന്ന ഒരു വാരാന്ത പതിപ്പ് അത് മാത്രമായിരുന്നു. അവരാണ് തോമസ് ചക്കപ്പ എന്നോട് ചോദിച്ചു. അങ്ങനെ അപ്പോൾ ഇത് രണ്ട് ലീഗുകളും, ഈ അഖിലേന്ത്യാ ലീഗ് ഉണ്ടായപ്പോഴാണ് ലീഗ് ടൈംസ് രൂപീകരിച്ചത്. ഉമ്മർ ബാഫക്ക് തങ്ങൾ, എം കെ ഹാജി, പി എം അബൂബക്കർ ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ നേതാക്കൾ. ഞാൻ ഒരു സംഘടനയായിട്ട് ഒരു ബന്ധമില്ല. ഏത് പത്രത്തിൽ പോയാലും നമ്മളെ ജോലി ചെയ്യും എന്നുള്ളതല്ലാതെ അവരുടെ രാഷ്ട്രീയത്തിൽ എത്തി നോക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവർ രണ്ട് പത്രവും ലീഗ് ടൈംസ് ചന്ദ്രയിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു വിഭാഗം ആളുകളാണ് ലീഗ് ടൈംസ് ഉണ്ടാക്കിയത്. ലീഗ് ടൈംസും രണ്ടും ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എല്ലാ പത്രാധിപസമയങ്ങളിലെ എല്ലാ ആളുകളെയും അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്ന, പക്ഷേ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പുറത്തായി. ഞാൻ പോക്കർ കടലുണ്ടി, സൂപ്പി വാണിമേൽ, ഇങ്ങനെ ചിലരൊക്കെ പുറത്തായി. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ല. ആ സമയത്താണ് എനിക്ക് കൊച്ചിയിൽ നിന്നൊരു വിളി വരുന്നത്. കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു സിനിമാ വാരിക ഉണ്ടായിരുന്നു, ഫിലിംനാഥം. ഫിലിംനാഥം ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. സിനിമ മദ്രാസിലും കേരളത്തിലുമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്തായി എൻ്റെ കേരളത്തിൻ്റെയൊക്കെ അടുത്താണ്, ജയ്ഹിന്ദ് പത്രത്തിൻ്റെ അടുത്താണ് ഈ ഫിലിംനാഥത്തിൻ്റെ ഓഫീസ്. ജെ സി കുറ്റിക്കാട് അതിൻ്റെ എഡിറ്റർ, വാസു പിള്ളയാണ് അതിൻ്റെ മാനേജിങ് എഡിറ്റർ. അത് പിന്നീട് നിന്ന് പോയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട് എനിക്ക് സാഹിത്യം സിനിമ ഇതിലൊക്കെ താല്പര്യം, നമ്മുടെ ചെറുപ്പകാലമല്ല. ജെ സി കുറ്റിക്കാട് ഏഴാത്തുകളിൽ അഭിനയിക്കാൻ പോകുന്ന നേരത്ത് പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഫീച്ചർ എഴുതിയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് തന്നെ ചെയ്ത് അയാൾ അവിടെ തന്നെ നിന്നു, ചില പടങ്ങളിൽ അഭിനയിച്ചു.
പിന്നെ

ഡയറക്ടറായി ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. സി വി പിള്ള വാസു പിള്ള എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഒരു വീക്കിൽ തുടങ്ങുന്നുണ്ട്, പൊളിറ്റിക്സും സാഹിത്യവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കറസ്പോണ്ടൻ്റായിരുന്ന രവിവർമ്മ തമ്പുരാനാണ് അത് തുടങ്ങുന്നത്. ആദ്യം ചീഫ് എഡിറ്ററായിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ ജോലി തേടിയ പോലെ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ അത് സ്വീകരിച്ച് കൊച്ചിയിലേക്ക് പോയി വീണ്ടും പറിച്ചുകൊണ്ട്. പക്ഷേ ആദ്യത്തെ ഏതാനും ലക്കങ്ങൾ അതിൽ ടീ ഗോപകുമാർ ഡൽഹിയിൽ, കെ എസ് ചന്ദ്രൻ തിരുവനന്തപുരത്ത്, വലിയ സെറ്റപ്പിലൊക്കെയാണ്. പക്ഷേ ഓഫീസെന്ന് പറഞ്ഞത് ആനന്ദ് ലോഡ്ജിലെ രണ്ട് മുറിയായിരുന്നു അവിടെ. അതിൽ ഞാൻ ചില അറ്റംപ്റ്റൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, മാനേജിങ് എഡിറ്ററുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ അത് സ്വാഭാവിക മരണത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ യു എ കാദറിൻ്റെ സുഹൃത്തായിരുന്നു. യു എ കാദർ സുഹൃത്ത് മാത്രമല്ല, പിന്നീട് ബന്ധുവായി. കാദർക്ക ഇവിടെ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്, എഴുത്തുകാരനാണ്, ഞങ്ങൾ പരസ്പരം അറിയും, ഇതൊക്കെയാണ്. അപ്പോൾ ആ വിഭാഗം കൂടി നടന്നു. ആ സമയത്ത് കാദർക്ക എന്നോട് വിളിച്ചു പറഞ്ഞു, അബൂബക്കർ ആകുമെന്ന് പറഞ്ഞ ഒരാൾ ഒരു വീക്കിലൂടെ, ഇതുപോലെ തന്നെ സംഭവമൊക്കെ ഒരേപോലെ തന്നെ. അതായത് അയാൾ ഗൾഫിലാണ്, അയാൾക്ക് കെ ബി എസ് ഇളയത് പണ്ടാണ് നടത്തിയിരുന്നത് കേരളദേശം വീക്കിൽ, ഏതാണ്ട് അതേ ചേരുവകളോടുകൂടി തന്നെ വീക്കിലായിട്ട് ഇറക്കണം. അതിലും ഗോപകുമാർ സഹായിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജമാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിയില്ലായിരിക്കല്ലേ. അപ്പം വീണ്ടും ഞാൻ കോഴിക്കോടേക്ക് വന്ന്, കോഴിക്കോട് നിന്ന് ഞങ്ങളിവിടെ ഒരു മുറി വാടക എടുത്ത് അവിടെ നിന്ന് ഇതൊക്കെ ഫോർമാറ്റൊക്കെ ചെയ്ത് പേജ് ചെയ്തിട്ട് എറണാകുളത്തുള്ള എസ് ടി റെഡ്യാർ പ്രസ്സിൽ കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതും ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ട് അതും പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ആ മാധ്യമത്തിൽ ജോയിൻ ചെയ്യുന്നത്. മാധ്യമത്തിൽ ന്യൂസ് എഡിറ്ററായിട്ടാണ് ആദ്യം തന്നെ വന്നത്. എങ്കിലും ആദ്യത്തെ പത്രം ഡിസൈൻ ചെയ്തത് ഞാനാണ്. പിന്നെ ആദ്യത്തെ അവരുടെ എല്ലാം, അവരുടെ ഇനോഗറൽ പതിപ്പ് അത് ഞാനാ ചെയ്തത്, വാരാദ്യ മാധ്യമം എന്നുള്ള. അതിൻ്റെ എഡിറ്റർ നമ്മളെ കെ കൊടുങ്ങല്ലൂരായിരുന്നു, ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു അദ്ദേഹം ഒരു കാലത്ത്. അദ്ദേഹം ആണ് അതിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഞാനാണ് അത് ചെയ്തത്. അവരുടെ 10-15 വാർഷിക പതിപ്പുകൾ ഇറക്കി. ആ വാർഷിക പതിപ്പുകളാണ് വാസ്തവത്തിൽ ഒരു വീക്കിൽ ആരംഭിക്കാനും ഒക്കെ അവർക്കൊരു കോൺഫിഡൻസ് നൽകിയത്. ആ വീക്കിൽ പിന്നീട് തുടങ്ങി. അത് ആദ്യം കെ പി രാമനുണ്ണിയായിരുന്നു അതിൻ്റെ എഡിറ്റർ. അത് കഴിഞ്ഞ് 15 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തു മാധ്യമത്തിൽ നിന്ന്, നിയമപ്രകാരം റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് തേജസ് എന്ന് പറഞ്ഞ പുതിയൊരു പത്രം തുടങ്ങിയപ്പോൾ അതിലും ഈ ജോലി തന്നെയാണ് ചെയ്തത്. അങ്ങനെ 10-26 വാർഷിക പതിപ്പുകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പത്രങ്ങൾക്കും സാംസ്കാരിക രംഗത്ത് കാലുറപ്പിച്ച് നിൽക്കാനുള്ള ഒരു പ്രതലം നൽകിയത് ഈ വാർഷിക പതിപ്പുകളും വീക്കിലിയൊക്കെയാണ്. 2018 തേജസ് നിർത്തി. അതോടുകൂടി എൻ്റെ പത്രപ്രവർത്തന 55 വർഷം ഞാൻ ടോട്ടലായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാഹിത്യ വർഷത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പൂഞ്ഞിക്കര റാഫിയൊക്കെ ഉള്ള കാലത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി. രാവിലെ മുതൽ വൈകുന്നേരം അദ്ദേഹം പഴയ പഴയ കഥകൾ, കേസരി ബാലകൃഷ്ണമുള്ള എം പി പോൾ ഇവരുടെയൊക്കെ കഥകൾ പറയുമായിരുന്നു. അങ്ങനെ സാഹിത്യകാരന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ ഒന്ന് സംഗീതമാണ് എൻ്റെ ഒരു താല്പര്യം. ഒരു കസിൻ ബ്രദറായിരുന്നു അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവിടെ കൊച്ചിയിൽ. അദ്ദേഹം സെക്രട്ടറിയും ജവഹർലാൽ അനന്ത്ജി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുജറാത്തി സേട്ടു, അദ്ദേഹം പ്രസിഡൻറ്റുമായിട്ട് അവിടെ മ്യൂസിക്കൽ മീറ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അവരാണ് ആദ്യമായിട്ട് ബിസ്മില്ലാ ഖാൻ, രവിശങ്കർ തുടങ്ങിയ ഹിന്ദുസ്ഥാനിയിലെ വലിയ വലിയ സംഗീത മ്യൂസിഷ്യൻസിനെ ഒക്കെ മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്തിയത്. അപ്പോൾ ആ പരിപാടികളുടെയൊക്കെ ഈ പ്രചരണത്തിൻ്റെ റോൾ എനിക്കായിരുന്നു. ഞാൻ തന്നെയായിരുന്നു അതൊക്കെ എഴുതി.

തീരുന്നത്. വേണം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതണമല്ലോ. അപ്പോൾ ആ രീതിയിൽ മ്യൂസിക്കുമായിട്ട് എനിക്ക് നല്ല പരിചയം. മെഹബൂബായി മിക്കവാറും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരും, വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം രസകരമായിട്ട് കഥകളൊക്കെ പറയും. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ഗർഭിണിയായ തിരുതയും 2001 കൊഞ്ചുപടയും എന്ന് പറഞ്ഞിട്ട് മെഹബൂബായി പറഞ്ഞൊരു കഥ ഞാൻ എൻ്റെ ചാപ്പ എന്നുള്ള പുസ്തകത്തിൽ എഴുതി. ചാപ്പൊക്കെ ഞാൻ കൊച്ചിയിലുള്ള സമയത്ത് തന്നെ എഴുതിയാണ്. അത് പിന്നീട് പി എ ബക്കർ ഡയറക്റ്റ് ചെയ്ത് റീജിയണൽ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ 2-3 സിനിമകളിൽ കൂടി വർക്ക് ചെയ്തു, പാട്ട് എഴുതി, തിരക്കഥ എഴുതി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ട്രാൻസിഷൻ കാലത്താണ് ഇതൊക്കെ വന്നത്. എൻ്റെ വിവാഹം, ഈ പത്രപ്രവർത്തന ജീവിതം, ഇതെല്ലാം ഏതാണ്ട് ആ 80s തുടക്കത്തിലാണ് വരുന്നത്. ആ സമയത്ത് മമ്മൂട്ടി മിക്കവാറും, ഞാൻ തിരക്കഥകൾ എഴുതിക്കൊണ്ടിരുന്നുകൊണ്ട് മമ്മൂട്ടി മിക്കവാറും എൻ്റെ വീട്ടിൽ വരും. കാരണം മമ്മൂട്ടിയുടെ ഭാര്യാപിതാവ് എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആ ഒരു മമ്മൂട്ടിയെക്കുറിച്ച് ആദ്യം ഒരു പത്രത്തിൽ എഴുതുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രേംകോയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ വലിയങ്ങാടിയിൽ ഒരു 5 മുറി പീടിക ഉണ്ടായിരുന്നു. അതിൽ വസ്ത്രങ്ങളും പുകയിലയും ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ഗ്രാമഫോൺ ആദ്യമായിട്ട് മലബാറിൽ കൊണ്ടുവന്ന അദ്ദേഹം ഗ്രാമഫോൺ. അപ്പോൾ വേറെ എങ്ങും ഇല്ല ഗ്രാമഫോൺ. അതിൻ്റെ പേര് കാലിക്കറ്റ് ഫോണോ ഹൗസ് എന്നാണ്. അത് ആ പാലം ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെയാണ്. റെയിൽവേ പാലം ഇല്ലേ, ഇറങ്ങുന്ന ഭാഗത്തായി പുഴക്കര എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരത്തായിരുന്നു. കൊച്ചിയിലെ ആദ്യമായിട്ട് ഗ്രാമഫോണിൽ പാടിയ ആൾ ഗുൽമുഹമ്മദ് ബാബ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് പാടുന്നതും. അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിയെക്കുറിച്ചും ഒക്കെയുള്ള പാട്ടുകൾ പാടുകയും പല ആവിഷ്കാര രീതികൾ കൊണ്ടുവരികയൊക്കെ ചെയ്ത ആളാണ്. വിമാനം വരുന്നത് കാണുമ്പോൾ പിന്നെ ആളുകൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത്, മണത്തല പള്ളിയിലെ നേർച്ച, ഇതൊക്കെ അവർ ഗ്രാമഫോണിലുണ്ട്. പാട്ട് മാത്രമല്ല, പിന്നെ മാപ്പിളപ്പാട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള പലതും ഉണ്ടായി ചെയ്യുമായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ ഒരു മലയാളി ആദ്യമായിട്ട് ഗ്രാമഫോണിൽ പാടുന്നത്. അപ്പോൾ പല തമിഴ് സിനിമാ നടന്മാർ അതിലൊക്കെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് ഇവരുടെ വീട്ടിലാണ് റിഹേഴ്സൽ നടത്തുന്നത്. ഇയാളും അതെ, ഈ ഗുൽമുഹമ്മദ് ബാബ ഉസ്താദ് അദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടിയാണ് ബാബുരാജിൻ്റെ പിതാവായ ജാൻ മുഹമ്മദിനെ കൽക്കത്തയിൽ നിന്ന് കോഴിക്കോട്ട് ഒരു മലയാളി കൊണ്ടുവന്നത്. കല്യാണ ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാവും. രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് ഈ ഖവാലിയും ഗസലൊക്കെ പാടിയിട്ടുള്ള രസകരമായ മത്സരങ്ങൾ അക്കാലത്തുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ ബാബുരാജിനെ കണ്ടിട്ടില്ല, പക്ഷേ ബാബുരാജിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ആന്തോളജി, ഒരു പുസ്തകം, മറ്റ് പല MT എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി. അത് വടേരി ഹസൻ എന്ന് പറഞ്ഞ ഒരു മരക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജാലകം സാംസ്കാരിക വേദി എന്നും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അദ്ദേഹം അതിലൊക്കെ താല്പര്യനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് അബ്ദുൽ ഖാദർ പണ്ടൊരിക്കൽ എറണാകുളത്ത് വന്നിട്ടുള്ള ഒരു പരിപാടിയിൽ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷേ അതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള നജ്മൽ ബാബു, സത്യജിത്ത്, ഈ രണ്ടുപേരും അവരായിട്ട് നല്ല ബന്ധമായിരുന്നു. ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ, ഇവരൊക്കെ ഗസൽ ആസ്വദിച്ച് പാടുന്നവരായിരുന്നു. ഇവരാണ് രണ്ടുപേരും മരിച്ചുപോയി. നജ്മലും പോയി, സത്യജിത്തും പോയി. സത്യജിത്ത് എൻ്റെ ഭാര്യയുടെ ഈ ആർട്സ് കോളേജിൽ ഭാര്യയോടൊപ്പം പഠിച്ച അതാണ്. അവരൊക്കെ സഹപാഠികളാണ്. സത്യജിത്ത് മാത്രമല്ല, PM താജി, A സജീവൻ, പാരകൻ്റെ സുമേഷി, ഇവരൊക്കെ എൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അത് ഒരു ദിവസം ഞാൻ അവരെ ഗെറ്റ് തുറന്ന് പോയപ്പോൾ ഇവരൊക്കെ എല്ലാവരും എനിക്ക് നേരത്തെ അറിയാം, അവർക്ക് എന്നെ അറിയാം. അങ്ങനെ എന്നെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കോഴിക്കോട് സാംസ്കാരിക രംഗമായിട്ട് ഭയങ്കര സന്തോഷം നൽകിയ സന്ദർഭങ്ങളാണ് ഇതെല്ലാം. ഞാൻ അവിടെ ആഗ്രഹിച്ച ജീവിതം ഇവിടെ കിട്ടി എന്നുള്ളത്.
കാരണം

0: ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഭാര്യയും ഇഷ്ടമുള്ള ജോലിയും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർക്ക് സംതൃപ്തി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പറഞ്ഞ രണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആയുസ്സിലേറെ കാലം ഞാൻ ഈ കോഴിക്കോടാണ് ജീവിച്ചത്. അത് ഈ നഗരം ഇന്നിപ്പോൾ സാഹിത്യ നഗരമാണ്, സംഗീതത്തിൻ്റെ നഗരമാണ്, സത്യത്തിൻ്റെ നഗരമാണ്, സ്നേഹത്തിൻ്റെ നഗരമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു നഗരമാണ് ഈ നഗരത്തോട് ഞാൻ പറഞ്ഞു പിരിയാൻ വിടാതെ കാമുകി എന്ന് ഭാസ്കരൻ മാഷി എഴുതിയ പോലെ ഈ നഗരത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ അവസാനമെന്നാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അധ്യായം തന്നെയാണ് കോഴിക്കോട്ടെ എൻ്റെ ജീവിതം. എൻ്റെ മക്കളും ഇവിടെ തന്നെയാണുള്ളത്. ഒരു മകള് എറണാകുളത്തുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സംഗീതവും അതിൻ്റെ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ എസ് കെ പൊറ്റക്കാട്, ഉറൂബ്, കക്കാട് മാഷി, ഇങ്ങനെ ഞാൻ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ ഞാനിവിടെ വരുന്നു. ബാബുരാജി, ബാബുരാജ് ഒക്കെ എനിക്ക് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടവരായിരുന്നു. അവർ ആയിട്ട് ബന്ധപ്പെടാനോ കാണാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളൊരു ഖേദം എനിക്കെപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ, എൻ പി മുഹമ്മദ്, എം എം കാരശ്ശേരി, സലാം കാരശ്ശേരി, കെ എ കൊടുങ്ങല്ലൂർ, തിക്കോടിയ മാഷ്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരുടെ സ്നേഹം ആർജിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പുതിയ എഴുത്തുകാർ മാത്രമല്ല ചിത്രകാരന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരാനും എന്നാ മുൻവിധിയില്ലാതെ അവരോട് സമീപിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമാണ്. ആകാശവാണിയിൽ ആയിട്ട് ഒക്കെ മുരളീധരൻ ഉണ്ടായിരുന്നു, കാൺകാവിലുണ്ടായിരുന്നു. പ്രീത മേഡം എന്നെ കൊണ്ട് പിന്നെ ഹിന്ദി ഈ മ്യൂസീഷ്യൻസിനെ കുറിച്ചുള്ള ചില പരിപാടികളൊക്കെ നടത്തിയിരുന്നു. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസ്, കണ്ടംപററി പൊളിറ്റിക്സ് അനാലിസിസ്, ഇതൊക്കെ ചെയ്തിരുന്നു. വേറെ ഒരു കാര്യം കൂടി, ഞാൻ 10-30 പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത് ഇവിടെയാണ്. മാതൃഭൂമി ബുക്സായാലും ഒലിവ് ബുക്സായാലും ലിബി ആയാലും ഇവരൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ നൌഷാദാണ്. മാതൃഭൂമിയുടെ അദ്ദേഹം പല പബ്ലിക്കേഷൻസിൽ ജോലിയുണ്ട്. അതിനൊക്കെ വേണ്ടി പല പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. റഫീനാമ എന്നുള്ള പുസ്തകം, ലതാ മങ്കേഷ്കർ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേഷൻസാണ്, ക്ലാസിക് അഭിമുഖങ്ങൾ. അത് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു പണിയായിരുന്നു. അപ്പോൾ അത് 25 ട്രാൻസ്ലേഷൻസ് ഉണ്ട് അതിൽ. ചരിത്രപുരുഷന്മാരും ചരിത്രത്തിൽ നിഷ്ഠൂരരായിട്ടുള്ള ആളുകളാണ്, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഇവരുടെയൊക്കെ അഭിമുഖങ്ങൾ. മറ്റുള്ളവർ വലിയ വലിയ അക്കാലത്തെ വലിയ വലിയ ജേണലിസ്റ്റുകൾ ആയിട്ടുള്ള അഭിമുഖങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അത് നല്ലൊരു വർക്കാണ്. അങ്ങനെ 30 പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ എഴുതാൻ കോഴിക്കോട് ആയതുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് എന്നുള്ളതും പ്രത്യേകിച്ച് നൌഷാദിനോടുള്ള ഒരു നന്ദി എനിക്ക് അതിൽ പറയുന്നുണ്ട്. അവസാനം ഇറങ്ങിയ പുസ്തകം സിനഗോഗി ലൈൻ എന്നുള്ള പുസ്തകം, നോവല്. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഖേദം എന്താണെന്ന്, എനിക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യണം, ഫിക്ഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ജോലി, പ്രൊഫഷണൽ ജോലി ഇതായതുകൊണ്ട്, അത് മറ്റുള്ളവരെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതായതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റാതെ വന്ന്. അങ്ങനെയാണ് ഞാൻ ഈ അവസാനം 50 വയസ്സിലാണ് ഈ നോവൽ എഴുതിയത്. കോഴിക്കോടിനെ കുറിച്ച് ഒരു നോവൽ എഴുതുക എന്നുള്ളതും എൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്.
1: പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായ ജമാൽ കൊച്ചങ്ങാടിയാണ് തന്റെ പഴയകാല പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് ഓർത്തെടുത്തത്. നിർവഹണ സഹായം സിതാര.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യം സതീഷ് ബാബു പാടിയ ഗാനം കേൾക്കാം, ഇത്രമാത്രം എന്ന ചിത്രത്തിൽ നിന്ന്. രചന വിജയൻ, സംഗീതം രഘുകുമാർ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ ഗാനം ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് P. സുശീല മോഹൻ.

ഇനി കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഇനി കോടതി എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
2: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകൾ, ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇന്ന വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ

0: അവർക്ക് യാതൊരു തരത്തിലുള്ള മന പ്രയാസവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാഗളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസാകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്ന മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും, അത്തരത്തിലുള്ളൊരു കർത്തവ്യബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെ ആയിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസും ഉണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപെടകൾ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുമല്ലെങ്കിൽ കോളേജിൽ, ഇപ്പം വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റാവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇതൊരു പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെ ഉണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്, കഴിവത് നേരത്തെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും

0: പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
1: ആ, അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും ഇനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം. ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഫ്രസ്ട്രേഷൻ ടോളറൻസ് മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തു കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം വേണം, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഉൾക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്. വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവുകയാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
0: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ യുവാക്കളാകട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയകളിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമേ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ ചില

0: കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ, ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിൽ പതിവായി ചേരുന്ന യോഗമാണിത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയവയിൽ വിപുലമായ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമായതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ചാ വാസ്ക്വസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയൻ മേഖലയിലേക്കും ഒരു കവാടമെന്ന നിലയിൽ പനാമയുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം ജയശങ്കർ വ്യക്തമാക്കി. വ്യാപാരം, വാണിജ്യം, വികസനം, സമുദ്രമേഖല, ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിപുലമായ ചർച്ചകൾ നടത്തി. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ച മലയാളി. സംഭവസമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർഗോഡ് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി. ബെൽജിയം ദേശീയ ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബെൽജിയം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മാക്സിം പ്രവോട്ടിനും അവിടുത്തെ ജനങ്ങൾക്കും ആശംസ നേർന്നു. ബെൽജിയവുമായി ബഹുമുഖ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നാംചി ജില്ലാ ഭരണകൂടം അറിയിച്ചു. 25 പേരോളം തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശം

ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഡെങ്കിപ്പനി തടയാൻ തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വരെ പ്രായക്കാർക്ക് ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ MPമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പുതിയ KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1st ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്തെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KM ഷാജി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വനാതിർത്തി പങ്കിടുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാൻ റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതൽ ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. അല്പസമയത്തിനകം പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA മാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് പാളയം കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാളയത്തെ വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കോഴിക്കോട് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾക്കായി ജനമൈത്രി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. സദസ് ജില്ലാ പോലീസ് മേധാവി AP ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനുമേൽ ഇന്ന് ചർച്ച നടത്തും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ടു ചെയ്യാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം 6 കൌൺസിലർമാർക്കും വിപ്പ് നൽകി. 26 അംഗ കൌൺസിലിൽ 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ടത്. ഇടതുപക്ഷത്ത് 12 അംഗങ്ങളുണ്ട്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും തടഞ്ഞ സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അന്യായമായ സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2nd നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തിയായതിനാൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ ഉച്ചയ്ക്ക് 2:15 വെസ്റ്റ് ഹിൽ നിന്നായിരിക്കും ഈ ദിവസങ്ങളിൽ പുറപ്പെടുക. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൌണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ, അംസകരുണൻ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ തനിഷ ക്രസ്റ്റോ, ധ്രുവ കപില സഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി ഗഡേ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മത്സരാർത്ഥികളില്ല.
മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി

0: ഹി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ കോടതി വിട്ടയച്ചു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതിയാണ് റാമിനെ വിട്ടയച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് കൈമാറി വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. മാർക്കുകൾ രേഖപ്പെടുത്തുന്ന കണ്ണൂർ സർവകലാശാലയുടെ കെറീപ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയെ ചുമതലപ്പെടുത്തി. താവക്കരയിലെ ഫോക്ലോർ സെന്ററിലെ പുരാവസ്തുക്കൾ അനുമതിയില്ലാതെ മാറ്റിയത് അന്വേഷിക്കാനും വക്സ് ആൻഡ് പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 കഴിഞ്ഞ് 25:20. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. LDF ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. നീറ്റ് വിഷയമടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11 ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ 12 വരെ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ ഉച്ചയ്ക്ക് 2 വരെ സഭാ നടപടികൾ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. സമാന സംഭവങ്ങളാണ് രാജ്യസഭയിലും ഉണ്ടായത്. സഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നീറ്റ് വിഷയം ഉന്നയിക്കാൻ അനുമതി നൽകി. എന്നാൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദം തുടർന്നപ്പോൾ ചെയർമാൻ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിയായതിന് നരേന്ദ്രമോദിയെ ആദരിച്ച് NDA സഖ്യകക്ഷികൾ യോഗത്തിൽ അഭിനന്ദന പ്രമേയം പാസാക്കി. രാജ്യത്തുടനീളം ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപിത ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 13 പ്രതികൾ നിലവിൽ ജയിലിലാണെന്നും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു അറിയിച്ചു. സിക്കിമിലെ ടീസ്ത നദീജല വൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. 25 പേരെ കണ്ടെത്താനുണ്ടെന്ന് നാംചി ജില്ലാ പോലീസ് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്കോലയുമായി രക്ഷാപ്രവർത്തന സ്ഥിതിഗതി ചർച്ച ചെയ്തു. നാംചി ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും സിക്കിം പോലീസിൻ്റെയും അഗ്നിസുരക്ഷാ സേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് കരുത്തും ധൈര്യവും ലഭിക്കാനും കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താനും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാനും പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കേന്ദ്രമന്ത്രിമാരെ കാണുന്നതിന് സതീശൻ ഇന്നലെ ഡൽഹിയിലെത്തി. കേരളത്തിലെ MPമാരെയും മുഖ്യമന്ത്രി കാണും. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ AICC നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കാനിരിക്കെയാണ് സതീശന്റെ ഡൽഹി സന്ദർശനം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി 60 പേരെ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തൂഫാൻ കെയറിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും സേവനം ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സംഘടനയായ IMA നാളെ തിരുവനന്തപുരത്ത് കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡോക്ടർമാരുടെ സഹകരണം ഉറപ്പുവരുത്തുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IG പുട്ടവിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ദക്ഷിണ നാവിക കമാൻഡിൻ്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ

0: പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സതേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. എറണാകുളത്ത് നിന്ന് നെഹിമ പി.
1: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി. കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കമഡോർ ഡാൻ തോമസ്, ദക്ഷിണ നാവിക കമാൻഡ് സ്ഥാനത്തെ ചീഫ് സ്റ്റാഫ് ഓഫീസർ ട്രെയിനിംഗ് റിയർ അഡ്മിറൽ ദീപക് സിംഗാൾ എന്നിവർ സംസാരിച്ചു.
0: മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ CPIMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. സംസ്ഥാനത്തെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും VSനെ അനുസ്മരിച്ച് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൽ ഇടതും വലതും ഇല്ലെന്നും സത്യത്തിന്റെ നേർരേഖ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജിന്റെ മരണം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അച്ഛൻ രാജനും ബന്ധുക്കളും മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി AP അനിൽകുമാർ ആരോപിച്ചു. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാതിരുന്നതിന് ശേഷമാണ് മുൻമന്ത്രി MB രാജേഷ് UDFനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിന് ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട്ട് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ അഭിമാന താരം PV സിന്ധു ഇന്ത്യയെ നയിക്കും. വനിതാ സിംഗിൾസ് വിഭാഗം ആദ്യ റൗണ്ടിൽ സഹതാരം ഉന്നതി ഹൂഡയ്ക്കെതിരെയാണ് സിന്ധു മത്സരിക്കുന്നത്. വനിതാ സിംഗിൾസിൽ ദേവിക സിഹാഗ് മത്സരിക്കും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ, ആയുഷ് ചെട്ടി, HS പ്രണോയ് എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പുരുഷ ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംസകരുൺ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുക. മിക്സഡ് ഡബിൾസിൽ താനിഷ ക്രാസ്റ്റോ, ധ്രുവ് കപിലാ സഖ്യവും രോഹൻ കപൂർ, ഋതിക ശിവാനി, ഗഡ സഖ്യവും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യക്ക് മത്സരാർത്ഥികൾ ഇല്ല. സ്വർണ്ണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,05,760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 നിർത്തിവെച്ചു. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന സംഭവത്തിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സ നൽകാൻ ഓപ്പറേഷൻ തൂഫാൻ കെയർ പദ്ധതി ശക്തമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി

അടിക്ക് തുടക്കമായി. എൽ ഡി എഫ് ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ ചർച്ചാ.
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജനീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാഡ് നഹീ ഹോനെ കെ ലിയേ ഓർ ഖിൽവാഡ് നഹീ കർനെ ദേനെ കെ ലിയേ സഖ്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ്
1: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9

0: പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ ദുരന്തത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40 രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വം

സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയം അടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ആരവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ക്ഷണിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി. സമഗ്രമായ റിപ്പോർട്ട് അടുത്ത മാസം 31

പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയം അടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ആരവല്ലി പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ക്ഷണിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകി. സമഗ്രമായ റിപ്പോർട്ട് അടുത്ത മാസം 31 മുമ്പ് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് നടപടിയിൽ വീഴ്ച വന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖലാ IG പുട്ടവിമലാദിത്യയോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ MLA പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ 4 ദിവസത്തെ ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടിയായ ഓപ്പറേഷൻ സദേൺ റെഡിനെസ് കൊച്ചിയിൽ ആരംഭിച്ചു. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. UDFനൊപ്പമുണ്ടായിരുന്ന 5 കൌൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ UDFന് ഭരണം നഷ്ടമായി. സ്വർണവില ഉയർന്നു. പവന് 560 രൂപ കൂടി 1,5760 രൂപയായി. 13,220 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ക്യാന്റീനു സമീപം ഷെഡിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടികളിൽ വളരെ സജീവമായി നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നു. അതിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു എന്നറിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ആ സംസാരം ഒരുപാട് പേര് കേട്ടിരിക്കുന്നു, അവർക്കത് ഹൃദ്യമായി തോന്നുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. സന്ദേശങ്ങൾ അനവധി നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായും നീതി പുലർത്താൻ കഴിയാത്ത വിധം അത് വിപുലമാണ് എന്നുള്ളൊരു വിഷമം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് നമുക്ക് തുടർന്നും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇതുകൊണ്ടാണ് ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് എന്നുള്ള വസ്തുത നമുക്ക് പരസ്പരം ഓർമ്മിപ്പിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440 9400224440. ഇതിലേക്കൊരു ഹായിട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. സന്ദ്രം ഈ ചിത്രത്തിൽ നിന്നൊരു പാട്ട് ആദ്യം കേൾക്കാം. വേണുഗോപാൽ പാടിയതാണ്, കൈതപ്രം രചിച്ച് ജോൺസൺ സംഗീതം നൽകിയതാണ്.

0: ഹലോ, നമസ്കാരം സുബേദ.
1: നമസ്കാരം സർ.
0: എവിടെയാണ് സുബേദയുടെ വീട്? കൊടിയത്തൂർ ഒക്കെ വളരെ പ്രശസ്തമായ, വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ഒക്കെ ഒരുപാട് വികസനവും വീടുകളും ഒക്കെ ആയിട്ട് കുറെ അതിന്റെ ഒരു ഛായയൊക്കെ മാറി അല്ലേ?
1: കൊടിയത്തൂർ ഇരുവഴിഞ്ഞിയുടെ തീർത്താണ്. അപ്പം അവിടെയാണല്ലോ നമ്മുടെ ബി പി മൊയ്തീന്റെ സ്മാരകവും തടവും ഒക്കെ നമുക്കടുത്താണ്.
0: അതെ,
1: വീടിനടുത്താണ്.
0: ഒരു ചില അനശ്വരമായ ചില പ്രണയകാവ്യം പോലെ ചില അനശ്വരതകൾ ഇങ്ങനെ നിലനിൽക്കും അല്ലേ? അതെ, പ്രണയകാവ്യമാണ്. അപ്പൊ ചേച്ചിയുടെ അനുഭവങ്ങള്, അത് പിന്നെ ചിത്രമായതോടുകൂടി അതൊരു ഒരു പ്രാദേശിക ചരിത്രം വിട്ട് ഒരു വലിയ തലത്തിലേക്ക് അത് ഉയർന്നു. അല്ലെങ്കിലും അതെ, അവര് വളരെ സജീവമായി കുറെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടും അത് അറിയാം. അത് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലെ ഒരു മാതൃകാ പ്രവർത്തനം നടത്തുന്ന സേവാ മന്ദിരം, ബി പി മൊയ്തീൻ സേവാ മന്ദിരം ഒക്കെ ഉണ്ടല്ലോ, ധാരാളം പൊതുപ്രവർത്തനത്തിൽ സജീവമാണല്ലോ അവരൊക്കെ അല്ലേ? അതെ, നമ്മളതിനെ കുറിച്ചൊക്കെ പരിപാടികളൊക്കെ ചേച്ചിയുടെ പലവട്ടം വന്ന അഭിമുഖവും മന്ദിറിന്റെ, നമ്മുടെ സേവാ മന്ദിറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ റേഡിയോയിലൊക്കെ പലവട്ടം പലപ്പോഴായി പറയാറുള്ളതാണ്. എന്താ സുബേദയുടെ വിശേഷങ്ങൾ?
1: ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ കുറെ കാലമായി, ഞാൻ ചെറുതായപ്പോഴേ, ഞാനിപ്പം ഒരു 1984 മുതലൊക്കെ ഞാൻ ആകാശവാണി കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്കൊരു ഹരമായിരുന്നു ആകാശവാണി. അന്ന് വേറെ മാധ്യമങ്ങളില്ലല്ലോ. അപ്പോ പത്രം, പിന്നെ സിനിമ, ഈ ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കാനും പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടത് കേൾക്കാനും ആകാശവാണിക്ക് മുമ്പിൽ ബാലലോകവും ശിശുലോകവും ഒക്കെ കേൾക്കാനും നമ്മളിങ്ങനെ കാത്ത് കുത്തിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അത് തന്നെ ഞാനിപ്പോഴും തുടരുന്നു.
0: ആ ഒരു എന്താ പറയാ, ഊഷ്മളത ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് അതിന്റെ ഒരു കേൾവിക്കാരിയായി തുടരുന്നു.
1: അതെ, അതിന്റേതായ വൈബിൽ തന്നെ നമ്മൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കിട്ടുന്ന മാധ്യമങ്ങളുണ്ട്.
0: അതൊക്കെ ഇരുവഞ്ഞിയിൽ ഒഴുകിയ വെള്ളം പോലെ അങ്ങോട്ട് പോയി, പക്ഷെ അവിടെ നിൽക്കുന്നു, പുഴ നിൽക്കുന്ന പോലെ നമ്മൾ അവിടെ നിൽക്കുന്നു.
1: നമ്മളിവിടെ ഈ ആകാശവാണിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അത് അന്നിപ്പോ റേഡിയോയിലായിരുന്നു, ഇപ്പൊ നമ്മളത് മൊബൈലിലേക്ക് മാറ്റി നമ്മളെ കൂടെ കൊണ്ടുകൊടുക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റേഡിയോ നമ്മളെ കൂടെ പോരുന്നുണ്ട്.
0: എന്തായാലും വളരെ സന്തോഷം, നിങ്ങളെ പോലെ ഇങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള മനുഷ്യര് റേഡിയോയെ നമ്മളോട് സംവദിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, ഒരു സന്തോഷവും അഭിമാനവും ഒരു സാഫല്യം ഒക്കെയാണ്.
1: എനിക്ക് മുമ്പ് ഓർമ്മയുണ്ട്, ഞങ്ങളന്ന് സൺഡേസിലൊക്കെ, ഞങ്ങള് സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ 6-7 പേരുണ്ട്. അപ്പൊ ഞങ്ങള് സൺഡേസിലൊക്കെ ഈ 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ചെയ്യാൻ

0: ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ജോലികളൊക്കെയും തീർത്തു വെച്ചിട്ട്
1: ആ ഇതിനു
0: നമുക്ക്
1: മുമ്പിലെത്തും.
0: വീട്ടിൽ ആ റേഡിയോയുടെ മുമ്പിൽ കാത്തിരിച്ച് 1 മണി നിങ്ങൾ ആവശ്യപ്പെട്ടത് അതൊരു ഉത്സവം പോലെ. വേറെ എവിടെ നിന്നും നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ
1: കേൾക്കാനുള്ള അവസരമില്ല. അതെ അതെ എനിക്കറിയാം, ഓർമ്മയുണ്ട് ആ കാലം.
0: ആ കാലം റേഡിയോ തന്നെ ആയിരുന്നു.
1: എന്തായാലും അതിന്റെ ഒരു ആ പറഞ്ഞോളൂ.
0: വാർത്തകളൊക്കെ കേൾക്കാനും അടിസ്ഥാനപരമായി നമുക്ക് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കാൻ റേഡിയോ തന്നെയാണ്
1: ചേർന്നത്.
0: ഏത് വാർത്തകൾ കേട്ടാലും നമ്മൾ രാവിലെ പ്രാദേശിക വാർത്ത കേട്ടാൽ മാത്രമേ അത് ജെനുവിൻ ആണെന്ന് നമുക്ക് തോന്നുന്നു.
1: അല്ല, ആ ഒരു വിശ്വാസ്യതയാണ് ആകാശവാണിയുടെ ലെഗസി അല്ലേ, നമ്മുടെ ഒരു പൈതൃകം.
0: അത് തന്നെ, ആകാശവാണിയിൽ കേട്ടാൽ പിന്നെ ആ വാർത്ത ഞാൻ ആരോടും പറയും.
1: അതെ, ഞങ്ങളത് ആ രീതിയിൽ
0: ഫോളോ ചെയ്യില്ല.
1: അതെ, ആ രീതിയിൽ അത് നിലനിർത്താൻ വളരെ വളരെ നിഷ്കർഷയോടുകൂടി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ആകാശവാണി തയ്യാറാവുകയുമില്ല.
0: അത് വളരെ നല്ലതാണ്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ ആകാശവാണിയിലൂടെ അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് റിയൽ ആണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഒരവധി പ്രഖ്യാപിക്കുന്നത് പോലും
1: അതിലാണ്,
0: യഥാർത്ഥമാണെന്ന് നമുക്ക് ഫോർവേഡ് മെസ്സേജിൽ നമ്മൾ വിശ്വസിക്കില്ല. റേഡിയോയിൽ പറഞ്ഞോ,
1: സന്തോഷം. അതുകൊണ്ട് അപ്പൊ എന്തായാലും സുബേദ പോലുള്ള പ്രിയ ശ്രോതാക്കളെ ഞങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ മാനിച്ചുകൊണ്ടുകൂടിയാണ് റിയൽ എന്ന് FM പേരിട്ടതും. ഓക്കെ,
0: റിയൽ
1: സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് അനുഭവത്തിലെ പാട്ടല്ലേ പറഞ്ഞത്, വാഗപ്പൂ മരം ചൂടും അല്ലേ,
0: നല്ലൊരു പാട്ടാണല്ലോ,
1: കേൾക്കാം കേട്ടോ. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ആ പഴയ കാലത്തെ ഒന്നും കൂടി പുനരാനയിക്കും.
0: ഒന്നുകൂടെ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു
1: പോകുന്നു.
0: സ്കൂൾ മുറ്റത്തെ വാഗപ്പൂ മരത്തിന്റെ ചുവട്ടിലേക്ക് നമ്മളെയും കൊണ്ടുപോകുന്നു.
1: എന്തായാലും
0: സ്കൂൾ മുറ്റം അല്ലെങ്കിലും
1: അതെ, ഓർമ്മയിലെ മുറ്റത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഡൗൺ മെമ്മറി ലൈൻ വിത്ത് സുബൈദ. ഓക്കെ, കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു,
0: താങ്ക്
1: യു, താങ്ക് യു, താങ്ക് യു.

0: നമസ്കാരം പ്രദീപ്.
1: നമസ്കാരം.
0: ബിജിത്ര അല്ലേ, കൃഷ്ണപ്രിയ, വിതുൽ, റിതുൽ, ചെറുകോട്. ചെറുകോട് നമ്മുടെ രാമനാട്ടുകര ഭാഗല്ലേ? രാമനാട്ടുകര ഭാഗമാണോ?
1: അല്ലല്ല, ഇത് വണ്ടൂര് അടുത്താണ്.
0: ആ ആ ഭാഗം അല്ലേ. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ഹോൾ? നമ്മൾ ഇതൊക്കെ നമ്മളെ വീട്ടുകാരല്ലേ, അതോ സുഹൃത്തുക്കളോ? ഈ പേരൊക്കെ പ്രദീപ് അയച്ച പേരുകളൊക്കെ? ആ വീട്ടുകാരെ, വീട്ടുകാരെ ഞാൻ ചോദിച്ചേ. ഓക്കെ, വണ്ടൂരടുത്ത്. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ? വണ്ടൂർക്കാരൊക്കെ ഉഷാറായിരിക്കുന്നോ? ഇന്ന് വീട്ടിലുണ്ടോ? ഓക്കെ, ഇവിടെ അടുത്താണോ വർക്കൊക്കെ?
1: മലപ്പുറത്താണ്.
0: കുറച്ച് ദൂരമില്ലേ പോയി വരാൻ? ആ വീട്ടിൽ നിന്ന് തന്നെ പോയി വരാണോ അതോ അവിടെ എന്തെങ്കിലും താമസിക്കോ? ഓ ഹോ ഹോ. ഇപ്പൊ എന്തായാലും വീട്ടിലിരിക്കുമ്പോ എല്ലാരും കൂടി ഒരു പാട്ട് കേൾക്കാൻ തീരുമാനിച്ചു. അതിന് പിള്ളേരൊന്നും ഇല്ലല്ലോ, കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണോ? ആ വീട്ടിലുണ്ട്. ആ എന്നാ പിന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടിരിക്കുകയാണ് ഇപ്പോ. ഇന്ന് പരിപാടിയിൽ ഒന്ന് വിളിക്കുന്നു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അല്ലേ. ഒരു ഹായ്, ഒരു പോണ പോക്കിൽ ഒരു ഹായ് കിടക്കട്ടെ. എന്നാല് ഇല്ല, മറ്റേ അതിന് മുമ്പത്തെ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, അത് കണ്ടിരുന്നു, പക്ഷെ അന്ന് വിളിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം എന്തെങ്കിലും വിളിക്കണ്ടേ? ഇപ്പോൾ ഒരു ഫാമിലി കാത്തിരിക്കുന്ന ഒരു ഫാമിലിയെ, നമ്മളൊരു കുടുംബ സംഗമം കൂടിയാണല്ലോ ഇത്, നമ്മുടെ ഗാനോത്സവം. വെങ്കലത്തിലെ 10 വെളുപ്പിന് അല്ലേ? ഓക്കെ, എന്നാ അപ്പം ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരും പറയൂ, പാട്ട് കേട്ടാലോ. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇല വയ്ക്കാം. ഓക്കെ വയ്ക്കാം വയ്ക്കാം. ആയിക്കോട്ടെ. അതെ അതെ, ഇവിടെ ഏതാണ്ട് ഒരു മണം കിട്ടി, അപ്പം എന്നാ പിന്നെ അത് ഇത് വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ.
1: Okay.

0: ആ ഹലോ, നമസ്കാരം സജി.
1: നമസ്കാരം.
0: ഈ എടത്വക്കാർക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കാൻ പാടില്ല. മീനത്തേരില്ലേ? എടത്വ
1: കുട്ടനാട്ടിൽ.
0: അതെ, കുട്ടനാട്ടിലാണ്. അവിടെ കണ്ടത്? അവിടെ അടുത്തല്ലേ നമ്മുടെ മറ്റേ മൂവി അഴകിയ രാമൻ ഷൂട്ട് ചെയ്ത ആ ഭാഗം എവിടെയോ അല്ലേ? അവിടെ അല്ല,
1: അല്ല, മമ്മൂട്ടിയുടെ
0: എഴുപുന്ന
1: അല്ലല്ല, ഇവിടെ അവിടെ നമ്മുടെ
0: സംഘം.
1: മറന്നുപോയി.
0: നമ്മള് ഫിലിം ക്യൂസ് അവസാനിപ്പിക്കാം. ഓക്കെ, എന്തൊക്കെ വിശേഷം?
1: നല്ല വിശേഷം.
0: ഉഷാറായിരിക്കുന്നു?
1: ഉഷാറായിരിക്കുന്നു. മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്രാവശ്യം കുട്ടനാട്ടിൽ അധിക പ്രാവശ്യം വെള്ളം അങ്ങോട്ട് നമ്മളെ അധികം ബാധിച്ചില്ലെന്ന് തോന്നുന്നു.
0: ആ, മറ്റെല്ലാ പ്രാവശ്യവും ഒരു വലിയ ദുരിതമാണ് പലപ്പോഴും അല്ലേ? നമ്മളെ അവിടെ ഈ എടത്തുവയിലൊക്കെ ഇപ്പൊ ശചിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ?
1: ഇല്ല, ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇപ്രാവശ്യം ഉണ്ടായില്ല.
0: ആ അല്ല, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മാറേണ്ടി വരുമോ? അങ്ങനെയാ?
1: ഇല്ല ഇല്ല, വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്.
0: അതെ അല്ലേ?
1: കഴിഞ്ഞ കഴിഞ്ഞ വെള്ളം ചെറിയ രീതിയിൽ അല്ല, മാറിയില്ല, എന്നാലും വഴിയിലൊക്കെ വെള്ളമൊക്കെ.
0: നമുക്കൊരു ചങ്കിടിപ്പാണ്, വെള്ളം ഇനി എവിടേക്ക് എത്തും അല്ലേ?
1: അങ്ങനെ ചങ്കിടിപ്പൊന്നുമില്ല, കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല.
0: അതെ അതെ, നമ്മൾ കുട്ടനാട്ടിൽ വെള്ളത്തിൽ
1: കുട്ടനാട്ടുകാർക്ക് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ ജീവിതം
0: ഇല്ല.
1: നമ്മുടെ ജീവിതമായിട്ട് അങ്ങനെ.
0: അതെ, അപ്പൊ നമ്മുടെ ഈ പുറത്തുനിന്ന് നമ്മളെ പോലെ പുറത്തിരുന്ന് കരക്കിരുന്ന് കാണുന്ന മാതിരി അല്ല അവിടെ ജീവിക്കുന്നവരുടെ ഒരു മനസ്ഥിതി അല്ലേ? അപ്പൊ എന്താ, ഞങ്ങളെ കോഴിക്കോട് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണോ അതോ ഒരു ചേഞ്ചിൽ കേട്ടതാണോ?
1: അല്ല, ഇടയ്ക്ക് വിളിക്കാതെ കേൾക്കാറുണ്ട്. കോഴിക്കോട് പണ്ട് മുതലേ നമ്മുടെ ആന്റിനയുടെ സഹായത്തെ, വലിച്ചുകെട്ടി ആന്റിനയുടെ സഹായത്തെ കേട്ടിട്ടിരുന്നൊരു
0: കാലമുണ്ടായിരുന്നു.
1: മനസ്സിലായി
0: മനസ്സിലായി. അതെ, വലിയ റിസീവിംഗ് ആന്റിനാസ് വെച്ചിട്ട് നമ്മൾ പോഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ സിഗ്നലിനെ ആഞ്ഞു പിടിച്ച് കേൾക്കും.
1: അതെ അതെ അതെ, അന്ന് തിരുവനന്തപുരം ആലപ്പുഴ എന്നുള്ള റിലേ കേന്ദ്രം ഇല്ല
0: ആ കാലത്ത് അല്ലേ? അതെ, ആലപ്പുഴ സ്ട്രോങ് ആയപ്പോ പിന്നെ കോഴിക്കോട് സിഗ്നൽ അവിടെ കിട്ടാതെ
1: ആയിട്ടുണ്ടാവും. കാരണം ഇപ്പോഴും കുഴപ്പമില്ല, ഇപ്പോഴും ആവശ്യകളേറെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആലപ്പുഴയിലാണ് കേൾക്കുന്നത്. ചിലപ്പം ശബ്ദ വ്യത്യാസം ഒക്കെ ഉണ്ടാകും, ഗ്യാസിന്റെ പ്രശ്നം, തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. ഞങ്ങളത് കേൾക്കും. എഫ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രയോജനമില്ല,
0: അങ്ങോട്ട് എത്തുന്നില്ല.
1: പാതിരാപ്പള്ളിക്കാർക്ക് മാത്രമേ
0: കിട്ടൂ, അതിന്റെ ശേഷി കുറവാണ്, അതാണ് പ്രശ്നം.
1: കേട്ടത്തില്ല.
0: കോഴിക്കോട് നമ്മുടെ ആപ്പ് വഴിയാണ്, ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണോ?
1: ആപ്പ് വഴിയാണ്.

0: അപ്പൊ ഞങ്ങള് സ്നേഹാന്റെ വീട്ടില് വീട്ടിൽ തന്നെയാണോ സജീപ് വീട്ടിലാണോ ഉള്ളേ? അതെ, നമ്മൾ എനിക്ക് ഒരിക്കൽ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ലൈവിൽ ഒരിക്കൽ സംസാരിച്ചിരുന്നു അല്ലേ? ഓർമ്മ വന്നു. ശരിയാ ശരിയാ. ഓക്കെ. ആ ൂടെ ഒരാൾ ഇതുപോലെ ലൈവിൽ പങ്കെടുത്ത് പറഞ്ഞു റേഡിയോയിൽ കേൾക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടി ഒരു ഇതുപോലെ വൈഫൈ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലൂടെ ആപ്പ് റേഡിയോയിൽ കൊടുത്താ കേൾക്കുന്നതെന്ന്. എന്തായാലും ഒരുപാട് പ്രിയപ്പെട്ടവരെയും പല ഭാഗത്തുള്ളവരെയൊക്കെ പരിചയപ്പെടാനും പരിചയം പുതുക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് കൂടി ഗാനോത്സവം മാറുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷം
1: പശ്ചാത്തലത്തിൽ
0: എടുത്തിട്ടുള്ള പടങ്ങളാണ്. വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ അത്.
1: അതെ അതെ, ആദ്യകാലത്തെ 66 ഒരു സിനിമ കൊച്ചുമോൻ എന്ന് പറഞ്ഞൊരു സിനിമ ആണ് ഇവിടെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അവിടുത്തെ. അന്ന് ഞാൻ ജനിക്കുന്നതേ ഉള്ളൂ.
0: 66
1: അത് പി പത്മനാഭൻ സാറിന്റെ ആയിരുന്നു, ആകാശവാണി ജനകീയമാക്കിയ പത്മനാഭൻ സാറിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ
0: സിനിമയായിരുന്നു.
1: പാട്ടുകളൊന്നും പോലും ആകാശവാണിയിലൊന്നും ഇല്ല.
0: അതെ, കൊച്ചുമോൻ അത്ര ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്.
1: പക്ഷെ യൂട്യൂബിലൊക്കെ ആ പാട്ട് ചെറുതായിട്ട് കിടപ്പുണ്ട്.
0: അതല്ലേ,
1: പിന്നെ ഒരു ആലപ്പി ഉള്ളി ആൽബത്തിന്റെ പേര് ഞാൻ സംഗീതം കൊടുത്തിരുന്നത് പാട്ടാണ്.
0: എന്തായാലും ഇന്നിപ്പോ കണ്ടത് ഇവൻ എന്റെ പ്രിയപുത്രന്റെ പാട്ടല്ലേ, ദേവാമൃത ഗംഗ അല്ലേ?
1: ദേവാമൃത ഗംഗ. അതെ, നമുക്ക്
0: വെറൈറ്റി ആയിക്കോട്ടെ.
1: മംഗപ്രസാറുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു.
0: അതെ അല്ലേ, സാറിന്റെ രചനയാണ്, അതുപോലെ കെ ജെ ജോയിയുടെ മ്യൂസിക് ആണ്, വെസ്റ്റേൺ ഓർക്കസ്ട്രേഷന്റെ സ്റ്റൈലാണ്. എന്തായാലും സജി കൊച്ചു കാത്തിരുന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമം കാണിച്ചാലും അതിനുവേണ്ടി ഉത്സാഹിച്ചാലും പ്രത്യേകം നന്ദി. താങ്ക് യു. ശരി. ഓക്കെ, റൈറ്റ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. നമ്പർ അറിയാലോ, 9400224440. 9400224440 ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഇതാരാണ്? ശ്യാമ സുധിച്ചേച്ചിയാണോ?
1: ഷൈമ
0: ശ്യാമ എന്ന് തെറ്റിച്ച് വായിച്ചു. പേര് അവനവന്റെ പേര് തെറ്റിച്ച് പറയുന്നതിനേക്കാൾ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേറൊന്നുമില്ല അല്ലേ?
1: ഞാൻ ദിവസം കേൾക്കണ്ട് വിളിക്കാം, ഇങ്ങനെ ഹായ് ഇട്ടാ മതി എന്നുള്ളതിനെക്കൊണ്ട് ഹായ് ഇന്ന് ഇട്ട് നോക്കിയത്. അവർ ഇതിന് മുന്നേ ഒരാഴ്ച ഇട്ടിട്ട് കിട്ടിയിട്ടില്ല,
0: ഒന്ന് തീരെ പരിഗണിച്ചില്ല. അപ്പൊ ഇനി ഇതെന്ന് ഒരു ഡൈപ്പ് പരിപാടി ആയിരിക്കും വേണ്ട എന്ന് ചോദിച്ചു, കേട്ടാ മതി എന്ന് വിചാരിച്ചു.
1: ദിവസം കേൾക്കണ്ട്,
0: നല്ല കാര്യം. അപ്പൊ അങ്ങനെ കേട്ട് കേട്ടിരിക്കേ, നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കൂടി ആയല്ലോ ഷൈമ.
1: അതെ,
0: എവിടെയാ നമ്മുടെ വീട്? ഏത് ഭാഗത്താ താമസം?
1: മുഴിക്കൽ, വെള്ളിമാടുകുന്ന് മുഴിക്കൽ.
0: ചെറുവറ്റ ഇരുപ്പിൽ ചെറുവറ്റ. ഓക്കെ, മുഴിക്കൽ. ഓക്കെ, അപ്പോ വേറെന്തൊക്കെയാ? വീട്ടിൽ തന്നെ ഉണ്ടോ?
1: ഓ, വീട്ടിലുണ്ട്, നല്ല വിശേഷം.
0: ജോലിക്ക് പോകുന്നില്ലേ?
1: ജോലിക്ക് പോകുന്നുണ്ട്, ലഞ്ച് ബ്രേക്ക്, ഇത് ഭക്ഷണം കഴിക്കാൻ വരുന്നതാ.
0: അടുത്ത് തന്നെയാ വർക്ക്?
1: അവിടെ അടുത്താ, ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസില്.
0: അവിടെ ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കുറേ ഓഫീസ് വർക്കൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഇപ്പം മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ?
1: അതെ.
0: അപ്പം മെഷീൻ അവിടെ നമ്മൾ ഗ്രൗണ്ടിലും മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സെൻസറുകൾ വെച്ചിട്ടാന്ന് തോന്നുന്നു
1: അല്ലേ? അതെ.
0: ഓക്കെ, അപ്പോൾ ശ്യാമ പോയി ലൈസൻസ് എടുത്തോ? ഷൈമ അത് എടുത്തോ?
1: ഓക്കെ,
0: നമ്മൾ എന്തായാലും വീടിൻ്റെ അടുത്തായതുകൊണ്ട് അധികം യാത്രയ്ക്ക് വേണ്ടി സമയം കളയണ്ട, അതൊരു വലിയ സൗകര്യം തന്നെ. വേറെ ഇപ്പം മക്കളോ ആരെങ്കിലും ഉണ്ടോ? ഫാമിലി വിശക്കുണ്ടാവോ? ഉണ്ണിനാരെങ്കിലും ഉണ്ടാവോ?
1: ഓ, മോനുണ്ട്.
0: ആ, വീട്ടിൽ തന്നെ ഉണ്ട്.
1: മോൻ ക്ലാസ് കഴിഞ്ഞ.
0: അപ്പം അവനോട് പ്രത്യേകം, അവൻ മോന്റെ പേരെന്താ?
1: നന്ദകിഷോർ.
0: മോനോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ, വീട്ടുകാരോടൊക്കെ പറയൂ കേട്ടോ.
1: ഓ, പറയാം.
0: നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ സഹപ്രവർത്തകരോടും.
1: ഓ, പറയാം.
0: എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ ആലാപനല്ലേ വേണ്ടേ? കണ്ട പടായിരിക്കും അല്ലേ?
1: ഓ,
0: അല്ലെ, ശ്രീവിദ്യനെയും മറ്റേ ഇവരൊക്കെ എങ്ങനെ മറക്കും അല്ലേ? എന്നാ പാട്ട് കേട്ടല്ലോ.
1: ഓ, കേക്കാം.
0: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം രജിത.
1: നമസ്കാരം.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: സുഖം.
0: ഇതങ്ങനെ ഒരുപാട് പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിലും മെസ്സേജസ് ഒന്നും അധികം ഇടാറില്ല.
1: മെസ്സേജ് മെനഞ്ഞാന്ന് ഇട്ടുണ്ടായിരുന്നു.
0: ആകെ രണ്ട് മെസ്സേജ് ഇട്ടിട്ടുള്ളൂ.
1: അതിന്റെ മുമ്പ് ഇപ്രാവശ്യം വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ആ അതെയോ? അതെപ്പോഴാ? ഈ അടുത്താണോ? കുറച്ച് മുമ്പായിരിക്കും, കാരണം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് പതിയായില്ലല്ലോ.
1: ഞാന് മറ്റേ വേറൊരു പ്രോഗ്രാമിലേക്ക് വിളിച്ചത്.
0: ആ ശരി, ഓക്കെ ഓക്കെ, അപ്പോ അതിരിക്കട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെയാ വേറെ?
1: വേറെ സുഖായിട്ട് പോകുന്നു.
0: ആ എവിടെയാ ഇത്? സ്വദേശ ഈ ഭാഗ സ്ഥലം എവിടെയാ?
1: ഇത് പറമ്പിൽ ബസാറിനടുത്താ.
0: ആ ഇന്ന് പറമ്പിൽ ബസാർ റൂട്ടിലാണല്ലോ മൊത്തം നമ്മളെ കോളേജ്.

0: കൊണ്ടിരിക്കുന്നത്.
1: ആ നേരത്തെ ചെറുവറ്റയിൽ നിന്നൊരു
0: അതെ,
1: ആൾ
0: ഒരാൾ
1: വിളിച്ചല്ലോ.
0: വന്നു. ആ, ഇതിനു മുമ്പ് കൊയിലാണ്ടി വഴിക്കായിരുന്നു കുറച്ച് ദിവസം.
1: ആ
0: ഞങ്ങളിങ്ങനെ റൂട്ടൊന്നും നോക്കി എടുക്കുന്നതല്ല കേട്ടോ, ഇങ്ങനെ ഒരു നറുക്കെട്ടെടുക്കുന്ന പോലെ ഓരോരുത്തരെയും എടുക്കുന്ന. അപ്പോൾ ചില ദിവസം കൊയിലാണ്ടിക്കാർക്കായിരിക്കും, ചില ദിവസം കടലുണ്ടിക്കാർക്കായിരിക്കും. വീട്ടിൽ തന്നെയാണോ?
1: ആ വീട്ടിൽ തന്നെ.
0: നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ ജോലിയായിട്ടെന്തെങ്കിലും പോകുന്നില്ലോ?
1: ഇല്ല ഇല്ല, ഇപ്പൊ അമ്മ കിടപ്പ് രോഗിയാ, അപ്പൊ ഇവിടെ ആരുമില്ല, വീട്ടിൽ ആരുമില്ല, അപ്പൊ അമ്മേനെ നോക്കാൻ ആളില്ല.
0: ആ, പരിചരണം ആവശ്യമാണ് അല്ലേ.
1: അതെ അതെ.
0: അമ്മയ്ക്ക് ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്താൽ കഴിക്കില്ലേ?
1: ഒക്കെ ട്യൂബ് വഴിയാ.
0: ഓ, അതെയോ, റയൽ ട്യൂബ് ഇട്ടിട്ടോ?
1: നോക്ക് വന്നാ.
0: അപ്പം അമ്മയുടെ എല്ലാ കാര്യവും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം.
1: അതെ അതെ.
0: അപ്പൊ അത് സമയാസമയം.
1: പിന്നെ മോളെ നേഴ്സാണ്, ഓള് മെഡിക്കൽ കോളേജിലാണ്.
0: ആ, അവിടെ വർക്ക് ചെയ്യാണോ?
1: ആ, അവള് വർക്ക് ചെയ്യാണ്. ഉച്ചയ്ക്ക് ഡ്യൂട്ടി പോക്കെ കഴിഞ്ഞ് പോയതാ.
0: ആ, അപ്പൊ അതുകൊണ്ട് അത്യാവശ്യങ്ങളൊക്കെ ആകുമ്പോ കൊറേയൊക്കെ വീട്ടില് അവര് വന്നാലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും.
1: ആ, അവള് ചെയ്തോളൂ
0: വീട്ടിലേക്ക് കാര്യങ്ങൾ. അമ്മയുടെ അങ്ങനത്തെ ഒരു കൊറേ പരിചരണ ആവശ്യങ്ങളൊക്കെ മകൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ട്യൂബൊക്കെ മകൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാലോ അല്ലേ. ഓക്കേ. എന്താ അമ്മയുടെ പേരെന്താ?
1: മാളുക്കുട്ടിയമ്മ.
0: അപ്പോ എന്തായാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ നമ്മൾ കൂടെ നിൽക്കണ്ടേ അല്ലേ. നമുക്ക് പാട്ട് കേൾക്കാം. ആ, രജിത ആവശ്യപ്പെട്ടത് മറ്റേ നീളാട്ടത്തില് സ്വർഗപുത്രി നവരാത്രി, അതല്ലേ. അപ്പൊ മകള് വരുമ്പോ പറയൂട്ടോ, ഞങ്ങള് അന്വേഷിച്ചതായിട്ട്.
1: ഓ പറയാം.
0: എന്നാ ശരി. ഓക്കെ
1: ശരി. ഓക്കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആഹാ, ഒന്ന് പരിചയപ്പെടുത്താമോ?
2: തീർച്ചയായിട്ടും. എന്റെ പേര് സബിത. ഹസ്ബൻഡ് ആയിരുന്നു ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്.
1: എന്താ ഹസ്ബൻഡ് പേര്? എന്താ?
2: രതീഷ്.
1: രതീഷ്, ഓക്കെ. എവിടെയാ സ്ഥലം നിങ്ങളുടെ?
2: ഞങ്ങള് കോട്ടക്കൽ.
1: ആ, കോട്ടക്കൽ.
2: ആ, മലപ്പുറം
1: കോട്ടക്കൽ. എന്താ രതീഷ് ആണ് നേരത്തെ വിളിച്ചോണ്ടിരുന്നത്? അപ്പൊ ഇപ്പൊ വീട്ടിലുണ്ടോ?
2: ആ, ഇവിടെ വീട്ടിലുണ്ട്.
1: വന്നപ്പോ ഇവിടുന്ന് വീട്ടില് വന്ന് സംസാരിക്കാൻ, ഐ മീൻ ഇപ്പൊ ഇവിടുന്ന് കണക്ഷൻ കിട്ടിയപ്പോ തന്നായിരിക്കും അല്ലേ? കയ്യില് സബിതയ്ക്ക് തന്നായിരിക്കും അല്ലേ?
2: ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേ വരുന്നതാണ്. ഉച്ചക്ക്
1: ഇവിടെ അടുത്താണോ?
2: ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നപ്പോ.
1: ആ, എന്താ ചെയ്യുന്നേ? വർക്ക് എന്താ?
2: കാർപെന്ററിയാ.
1: വീടിന്റെ എത്ര ദൂരെ? ഷെഡ് അടുത്താണോ?
2: എങ്ങനെ?
1: അല്ല, അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്ലേസ് ജോലി സ്ഥലം അടുത്താണോ? എന്തായാലും ഉച്ചക്ക് ഒരു സബിതയുടെ കൈകൊണ്ട് ഒരു പിടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് വരുന്നതാണ്. അവിടെ നിന്നും മറ്റേ നല്ല കുടുംബശ്രീ ഇവിടെ ഭക്ഷണശാല ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കൊക്കെ അറിയാം.
2: എന്റെ കൈകൊണ്ട് കിട്ടുന്ന
1: എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ?
2: അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല.
1: ഒരു മീൻസുപ്പേരി, ഒരു പപ്പടം വറുത്തത്, ഒരു അച്ചാറ്,
2: ധാരാളം ഒരു സമ്മന്തി ആയാലും മതി. പക്ഷെ അത് എന്റെ കൈകൊണ്ട് കിട്ടിയാ മതി മാത്രം.
1: അങ്ങനെ സന്തോഷമായിരിക്കട്ടെ കേട്ടോ. കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു സന്തോഷം. എല്ലാരും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാ സബിത. അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ തന്നെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ആഗ്രഹിക്കുകയും അങ്ങനെ എന്താ പറയാ, ജീവിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ, സന്തോഷം. അപ്പോ എന്ന് ഏതാ പാട്ട് കേൾക്കണ്ടേ?
2: ഞാന് പാട്ട് രാജീവ് നയനി എന്നുള്ള പാട്ടില്ലേ?
1: ആ, രാജീവ് നയനി. നീ ഉറങ്ങൂ.
2: ആ,
1: അതെ, നീ ഉറങ്ങൂ.
2: മൂവിയുടെ പേര്
1: രാജീവ്. അതെ, ചന്ദ്രകാന്തം. ജയചന്ദ്രൻ പാടിയതല്ലേ?
2: അതെ, ജയചന്ദ്രൻ പാടിയ.
1: ശ്രീമാരൻ തമ്പി, എം എസ് വിശ്വനാഥൻ. അവിടെ പ്ലേറ്റ് ഒക്കെ എടുത്തു വെക്കുന്ന തിരക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അദ്ദേഹത്തിന് പോവാറായിട്ടുണ്ട്
2: അല്ലേ? ഞാൻ സംസാരിക്കുന്നുണ്ടപ്പോഴേ.
1: ആ, അങ്ങനെയാ. എന്തായാലും അത് പൂർത്തിയാക്കാൻ സബിത കൂടി സഹായിക്കൂ കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
2: ഒരുപാട്
1: സന്തോഷം. പ്രത്യേകം പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ഗാനോത്സവം, നമ്മുടെ ഗാനോത്സവത്തിലെ വിളിച്ചുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാവിൻ്റെ ലൈൻ കട്ടായിപ്പോയി. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് പോവാം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ ഷീബ, എവിടെയാ സ്ഥലം?
1: കോഴിക്കോട് കോട്ടൂൽ.
0: കോട്ടൂളി. ആ, റെഡിയുടെ അടുത്ത് ഒന്ന് മാറിയേക്കണേ. ഓക്കെ. ഷീബ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാമെന്ന് അറിയാം. നമ്മളെ പരിപാടിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആയിപ്പോയി. കുറച്ച് പാട്ട് കേൾക്കാൻ കുറച്ച് സമയമുള്ളൂ. അനിരുദ്ധൻ, അഭിമന്യു, പാർവതി അല്ലേ?
1: അതെ.
0: മക്കളൊക്കെ വീട്ടിലുണ്ടോ? ആ, ഇവിടെ കോഴിക്കോട് തന്നെയാണോ പഠിക്കുന്നത്? നമ്മളെ അനിയേട്ടനോ? ആണോ വീട്ടിലുണ്ടോ? വരും. എല്ലാവർക്കാരും ഈ പറഞ്ഞ പോലെ ഒരു കൈ കൊണ്ടൊരു പിടി എന്നാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അനിയേട്ടനും വീട്ടിൽ വരണം. എന്തൊക്കെയാ വിശേഷം? ഉഷാറായിരിക്കുന്നു? അധികം ഷീബയോട് വർത്തമാനം പറയാൻ ഇപ്പൊ നേരമില്ലാത്തോണ്ടാണ്. പിന്നെ മാത്രല്ല, അനിയേട്ടൻ വരുന്നതിന് മുമ്പ് കുറച്ച് പണി ബാക്കിയുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളെ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത്, അനിയേട്ടനെയും ബുദ്ധിമുട്ടിക്കരുത്, ശ്രോതാക്കളെയും ബുദ്ധിമുട്ടിക്കരുത്. ലോകം മുഴുവൻ ജാനകമ്മയുടെ പാട്ടല്ലേ വേണ്ടേ? സ്നേഹദീപം എഴുതി തുറക്കൂ. പി ഭാസ്കറിന്റെ രചന, ടി കെ പുകഴേന്ദിയുടെ സംഗീതം അല്ലേ? പാട്ട് കേട്ടാലോ. മക്കളോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ. ഓക്കെ.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സീമ, സാങ്കേതിക സഹായം അൻവർ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 17-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, എ ജെ സലീം, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ.
4: അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറന്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ കേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നോണ്ടിരിക്കുന്നു.
1: അണ്ണ ധൃതി വെക്കാതെ 5:30 എത്താൻ പറഞ്ഞോണ്ടല്ലേ നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പൊ 5:30 ഉള്ളൂ. നേരത്തെ വന്നവരവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ?
0: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായോണ്ട് എല്ലാരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
1: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗൺ ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആണത്.
0: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിലെത്തി, നീ പുറകിലിരുന്നാൽ മതി.
2: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കേറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങി പോവൂലേ. നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
1: മോള് പറയണതാ ശരി, ഡ്രസ് നാശാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
0: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷൻ വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറന്റിൽ എത്താൻ
1: പറ്റും.
0: അതുതന്നെ, ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർ ബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ റെസ്റ്റോറന്റ്. വാ, വേഗം കയറ്.
1: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ആ ശരി, വിട്ടോ.

0: തോരണങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ ബാങ്കറ്റ് ഹാളിലേക്ക് ഞങ്ങളുടെ ഇളവേണിക്ക് എത്താൻ കഴിഞ്ഞില്ല. റെഡിയാക്കി വെച്ച ബർത്ത്ഡേ കേക്ക് മുറിക്കാനോ കൂട്ടുകാരുടെ ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ അവളില്ലായിരുന്നു.
1: അയ്യോ
0: മോളെ, ഇളവേണി,
1: മോളെ.

0: കാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവർന്നെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എന്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ മാലാഖിയെപ്പോലെ അടിവച്ച് നടന്നു വന്ന എന്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂക്കൾ അണിഞ്ഞ് ആംബുലൻസിൽ എന്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ

0: അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
1: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിന്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം, അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
1: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
1: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
0: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
2: ബാംഗ്ലൂരിലെ FM ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ December 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നു പോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തന്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്തു നിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
0: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾകാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തന്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
2: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിംഗിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
0: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തന്റെ സ്വപ്നം അപഹരിച്ച് കളഞ്ഞയാളാണ് തന്റെ മുന്നിലെന്ന്.
2: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തന്റെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
1: നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
0: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
2: ഡേവിഡ് ആയിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
1: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിന്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിനു മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിന്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തന്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു. വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായി പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. ധനപതി: ജയദേവ് കോട്ടയം. മഹേശ്വരി: സുഷമ അനിൽ. ഇളവേണി: മീര വിജയകുമാർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 18-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ജഗ്ജീത് സിംഗ് പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ജഗ്ജിത് സിംഗ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 10 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0322.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ നാഗമ സുപ്രനും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഗമ സുപ്രനും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. കണ്ണകി എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണമിട്ടിരിക്കുന്നു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സവാൻ കെ ആനേ ദോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: അടുത്തതായി കേൾക്കാം കാശി എന്ന ചിത്രത്തിന് വേണ്ടി ദലേർ മെഹന്തി, സ്വാതി ശർമ്മ, ദിവ്യകുമാർ എന്നിവർ ആലപിച്ച ഗാനം. ഷാബിർ അഹമ്മദിന്റെ വരികൾ, വിപിൻ പദ്വയുടെ സംഗീതം.
1: ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക്

0: സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: the first ever by an Indian president to North Macedonia, will further strengthen the multifaceted partnership between the two countries. From North Macedonia, she will travel to Romania after concluding her visit. The Madhya Pradesh Assembly passed the Uniform Civil Code Bill on the second day of its monsoon session today amid protests by the opposition. The bill will now be sent to the governor for assent. Once approved, the Uniform Civil Code will come into force in the state. Tribal communities have been kept outside the purview of the law. India Today summoned the Russian Charge d'Affaires Vladimir Ladanov following the attack on the commercial vessel MV Golden Leo on Sunday. The Ministry of External Affairs said that such attacks undermine the safety, security and stability of the international maritime commerce. In China Open Badminton, India's HS Pranoy's campaign ended in the opening round after losing to Malaysia's Leong Jun Hao in Guangzhou today. Lakshya Sen and Ayush Shetty are the other Indian entries in the men's singles draw. Devika Sehwag lost to Thai player Busanan Ongbam Rungnafan in the women's singles draw. The benchmark domestic equity indices ended in the negative zone today. The Sensex declined 238 points to close at 77,470. The Nifty lost 51 points to settle at 24,188. And that is the end of this news bulletin.
1: Akashavani, Kozhikode. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കഴിഞ്ഞു. ഈ പ്ലാൻ ഉടൻ തന്നെ ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഗാലിയൻ, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് പാർക്ക്, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഈ 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ശുചിത്വ മിഷന്റെയും ആക്സസ് മലപ്പുറത്തിന്റെയും സഹകരണത്തോടെ അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് ലെജൻഡ് സോക്കർ ക്ലബ് ടർഫിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനോയ് ഗോയൽ ഷൂട്ട് ഔട്ട് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളിയിലൂടെ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തും. അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ പോലുള്ള പരിപാടികൾ, മികച്ച സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല 4 വർത്തമാനം ആശയം ഫുട്ബോൾ ഗെയിമിലൂടെ പരിചയപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാന വിതരണം നടത്തി. മലപ്പുറം നഗരസഭ 23 കോടി രൂപയോളം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുമ്പ് മലപ്പുറം നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. 4 വരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V രനീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള 1 ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിൽ ഉള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്ത് 455-ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുൽ സമദ് സമദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും തത്വത്തിൽ അത് അംഗീകരിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചു. തവനൂർ

0: കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. എം എൽ എമാരായ വി എസ് ജോയ്, കെ പി നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുരങ്ങാടി മേഖലയിലെ തെരഞ്ഞെടുത്ത 20 വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് തൊഴിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് അക്കാഡമിക് ഡീൻ ഡോക്ടർ ടി ഷിഹാബുദ്ദീൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ മുഖ്യപ്രഭാഷണം നടത്തി. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലും സംരംഭകത്വവും കൈവരിക്കാൻ പരിശീലനം വലിയ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ മുനീർ കൂർമത്ത്, സമീർ മേലവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ഫൗണ്ടേഷൻ നൽകും.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ, AO സിന്ധുവുമായി അഭിമുഖം, 7:20 കമ്പോളവില നിലവാരവും കാലാവസ്ഥയും, 7:35 യുവവാണി, 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 പാർലമെൻറ്റിൽ ഇന്ന്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 67 മിനിറ്റ് ചിത്രീകരണം, രചന ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, 9:30 ശങ്കരൻ എമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പദങ്ങൾ, 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ലളിതഗാനം, നാളെ രാവിലെ 6:00 വചനാമൃതം. സുനിൽകുമാർ കാട്ടാടശ്ശേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഉള്ളൂരിൻ്റെ സുഖം സുഖം എന്ന കവിത, ആലാപനം സ്മിത പി മേനോൻ. തുടർന്ന് അധ്യാത്മരാമായണം 6-ാം ദിവസം ബാലകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം, വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. പാരായണം ചെയ്യുന്നത് മാലിനി രവിവർമ്മ. ശ്രദ്ധ കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ജി രാകേഷ് സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. തുടർന്ന് ഇന്നത്തെ ഗാനം രാഗപരാഗം ഇളയ നില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. 12:10, 12:40 എവർ ഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കമലാ പി നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ടുകൾ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ, AO സിന്ധുവുമായി അഭിമുഖം. 7:20 കമ്പോളവില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. 8:15 പാർലമെൻറ്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം, ഇൻ്റർവെൽ പ്രത്യേക പരിപാടി. 9:30 ശാസ്ത്രീയ സംഗീതം. 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: गोल्डन लियो इति वाणिज्यकपोते दुरापन्नस्य घातकाक्रमणस्य पृष्ठभूमौ भारतेन अद्य रूसदेशस्य कूटनीतिकाधिकारी व्लादिमीर लादानोव इत्यसौ वैदेशिक कार्यमन्त्रालयम् आहूतः। अस्मिन् दुःखादाक्रमणे चत्वारः भारतीय नागरिकाः स्वप्राणान् अत्यजन्। अस्य भीषण प्रहारस्य निन्दां कुर्वन् स्वस्य गभीरां चिन्तां च प्रकटयन् वैदेशिक कार्य मन्त्रालयः स्पष्टीकृतवान् यत् एतादृशानि आक्रमणानि अन्ताराष्ट्रिय सामुद्रिक व्यापारस्य सुरक्षां स्थिरतां च क्षतिं नयन्ति। उत्तराखण्ड राज्ये अश्रान्तं जलवृष्टेः तथा यात्रा मार्गेषु सम्भाव्य भूस्खलन संकटस्य कारणात् अवधानतया ह्यः स्थगिता सुप्रसिद्धा चारधाम यात्रा अद्य पुनः समारब्धा। इयं पावनी यात्रा मण्डल प्रशासन आरक्षीय बलेन अथ अन्याधिकारी वर्गैः सह समन्वयं विधाय सुचारु रूपेण संचाल्यते। चीन ओपन बैडमिंटन प्रतिस्पर्धायां श्वः महिला एकल वर्गस्य भारतस्य अग्रगण्या क्रीडिका पीवी सिंधुः स्वस्य देशस्यैव उन्नति हुड्डां सम्मुखीकरिष्यति इति वार्ताः।
1: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
4: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है। हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए। हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा। हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं।
1: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവെച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി വനം വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി

0: ിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി ടി സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കലണ്ടർ എന്ന ചിത്രത്തിൽ യേശുദാസും സിസിലിയും ആലപിച്ച ഗാനം. അനിൽ പനച്ചൂരാന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ആതുര സേവന രംഗത്തെ ജോലി ഉപേക്ഷിച്ച് മണ്ണിലേക്കിറങ്ങി കാർഷിക മേഖലയിൽ വലിയൊരു മാതൃക സൃഷ്ടിച്ച വനിതയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ സിന്ധു ജോബിഷ്. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ കണ്ണുചിമ്മുന്ന നേരത്തിനുള്ളിൽ അധ്വാനമത്രയും കവർന്നെടുക്കുമ്പോൾ വീണുപോകാതെ പോരാടി പണിതുയർത്തിയത് കേവലമൊരു കൃഷിയിടമല്ല, മറിച്ച് നാടിന് മാതൃകയായ ഒരു മികച്ച ജൈവവൈവിധ്യ ലോകമാണ്. മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന കുളങ്ങളും കുളക്കരയിൽ കാവൽ നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഒരു ഹരിത സാമ്രാജ്യം. വന്യമൃഗശല്യത്തെ അതിജീവിച്ച് സമ്മിശ്ര കൃഷിയിലൂടെ വിജയഗാഥ രചിച്ച സിന്ധു തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം.
1: താങ്ക് യു.
0: ആതുര സേവന രംഗത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? എന്താണ് അത് ഉപേക്ഷിക്കാനുള്ള കാരണം?
1: ഞാൻ വിദേശത്തായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്, പുൽപ്പള്ളി സ്വദേശിയാണ്. അപ്പം ഹസ്ബൻഡും വീട്ടുകാർ, മോനുണ്ടായി കഴിഞ്ഞപ്പോൾ മോനൊക്കെ നാട്ടിലായപ്പോൾ അവർക്ക് കൃഷി വിട്ടിട്ട് വിദേശത്തേക്ക് വരാനുള്ളൊരു താല്പര്യം ഇല്ലായിരുന്നു.
0: കാർഷിക കുടുംബമാണ്.
1: അപ്പം എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്നു.
0: അപ്പൊ ഉള്ളിൽ കൃഷിയോടുള്ള ഒരു ഇഷ്ടമാണ് ആ ജോലി ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിലേക്ക്.
1: തീർച്ചയായും നേരത്തെ തന്നെ കൃഷിയോട് നല്ല താല്പര്യമായിരുന്നു. VHSC പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ
0: അഗ്രികൾച്ചർ ആയിരുന്നു
1: പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത്. പിന്നെ സാഹചര്യം മൂലം നഴ്സിംഗ് ജോലി കിട്ടി, വിദേശത്ത് പോയി. എങ്കിലും മനസ്സിന്റെ ഉള്ളിലിരുന്ന് ആ കൃഷിയോട് താല്പര്യം വന്നപ്പോൾ, അതൊരവസരം അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ ജോലി രാജിവെച്ച്. ഹസ്ബൻഡ് 25 വർഷമായിട്ട് കുടകിൽ ഇഞ്ചിക്കൃഷിയായിരുന്നു. കുടുംബം സാധാരണ പോലെ ഒരു കാർഷിക ഫാമിലിയാണ്. എൻ്റെ സ്വന്തം വീടും കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുവേ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി.
0: പുൽപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെയും കുരുമുളകിന്റെയും കാപ്പിയുടെയും ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു.

0: പുൽപ്പള്ളി എന്ന് പറയുന്നത്. ഇന്ന് ആ പഴയ പ്രതാപം ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ കർഷകര് ആ ഒരു മേഖല ഉപേക്ഷിച്ചു പോകുന്നില്ല, മണ്ണിലോട്ട് തന്നെ പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. പല പ്രതികൂല സാഹചര്യങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് അല്ലെ കുറെ കാലത്തിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്?
1: തീർച്ചയായും എന്റെ ഫാമിലിയിലെ ആദ്യം മുതൽക്കുള്ള സാധാരണ ഒരു കർഷക കുടുംബമാണ്. അതായത് കാപ്പി, കുരുമുളക്, തെങ്ങ്, കവുങ്ങ്, ഇഞ്ചി അങ്ങനെയൊക്കെ നട്ടുവരുന്ന സാധാരണ കർഷക കുടുംബം തന്നെയായിരുന്നു. 3000 വർഷങ്ങൾക്ക് മുമ്പേ ജനങ്ങൾ മണ്ണിൽ ചുവടുറപ്പിച്ചതാണ്. മണ്ണും വനവും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ടായിരുന്നു. മൃഗങ്ങൾ വനത്തിൽ തന്നെയും മനുഷ്യർ നാട്ടിൽ തന്നെയും അവർക്ക് ഉള്ളിൽ അതൊരു അതിരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ അതിരുകളെല്ലാം മാഞ്ഞു, മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി, മനുഷ്യൻ വിയർപ്പൊഴുക്കി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുണ്ടാക്കി, വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ സമ്പാദ്യം, കാർഷിക സമൃദ്ധിയും എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങി അത് നശിപ്പിച്ച് കളയുന്ന ഒരു കാലമാണ് ഇന്നുള്ളത്. എങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ളൊക്കെ കർഷക വൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനസ്സില്ല. അങ്ങനെ എല്ലാത്തരം കൃഷികളും ചെയ്തു വരുന്ന ഒരു കുടുംബത്തിലെ ആളായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പണ്ട് ചെയ്തിരുന്ന കൃഷികൾ അതേപോലെ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി.
0: എന്തായാലും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ നേരിടേണ്ടി വന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അതായത് വന്യമൃഗത്തിന്റെ ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും. അത് നമുക്ക് പിന്നെ കുറെയൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നതും കുറെ പ്രകൃതിയുടേതാണ്. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥയും അതിലുണ്ട്. പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന കൃഷികൾ എന്തൊക്കെയായിരുന്നു?
1: നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു, കാപ്പി ഉണ്ടായിരുന്നു, കവുങ്ങ്, നെല്ല്, തെങ്ങ്, പിന്നെ ബാക്കി സാധാരണ ഇഞ്ചി, ചേന, തനത് വിളകളെല്ലാം, വാഴ, അങ്ങനെ എല്ലാത്തരം കൃഷികളും ചെയ്യുന്ന കുടുംബമായിരുന്നു.
0: കുരുമുളകിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെയും ഒക്കെ നശിച്ചു പോയിട്ട് വീണ്ടും ഒരു റീപ്ലാന്റേഷൻ ആ രീതിയിലായിരുന്നു ചെയ്തു തുടങ്ങി.
1: കുരുമുളക് 2014 തന്നെ മലേഷ്യൻ മോഡൽ കൃഷി രീതിയിൽ സിമെന്റ് കാലുകൾ 20 അടി പൊക്കത്തിൽ നിർമ്മിച്ച് നമ്മുടെ പറമ്പുകളിൽ സ്ഥാപിച്ച് അതിൽ 7-ൽ ഐറ്റം വെറൈറ്റി കുരുമുളകൾ നട്ട് വളർത്തിയിരുന്നു. പന്നിയൂർ, കരിമുണ്ട, പൗർണമി, വിജയ്, തേവ, അങ്ങനെ 7-8 പേപ്പർ ചെടികൾ ഉണ്ടായിരുന്നു. അത് വളർച്ചയെത്തി അതിന്റെ ഫലം എടുക്കാറായപ്പോഴേക്കാണ് 2018 പ്രളയം നമ്മളെ കവർന്നെടുത്തത്. അതിലത് എല്ലാ കുരുമുളകും നമ്മുടെ ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാ കുരുമുളക് ചെടിയും ആ 18-19 വർഷങ്ങളിലെ പ്രളയത്തിൽ നശിച്ചുപോയി. പിന്നെ കാപ്പിയൊക്കെ ആണെങ്കിലും ആനകളൊക്കെ നമ്മൾ ഫെൻസിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റു അതിരുകളിൽ നിന്നുള്ള മരങ്ങളെല്ലാം അകത്തേക്ക് അവർ മറിച്ചിട്ട്
0: ആ
1: ഫെൻസിങ് നശിപ്പിച്ചിട്ട് അത് അകത്ത് കയറി ആനയും പന്നിയും ബാക്കി എല്ലാ മൃഗങ്ങളും തന്നെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ എല്ലാ കവുങ്ങും കാപ്പിയും നമ്മുടെ തെങ്ങുകളൊക്കെ വർഷങ്ങളോളം നമ്മൾ കാത്തിരുന്നാണ് അതിനകത്ത് നിന്ന് നമുക്ക് വിളവ് ലഭിക്കുന്നത്. അതൊക്കെ ഒരു 5 മിനിറ്റത്തെ താണ്ഡവത്തിന് ശേഷം നമ്മുടെ സ്ഥലങ്ങളെല്ലാം തിരിക്കും തരിശു നിലമാക്കി മാറ്റുകയാണ്. അങ്ങനെ ഫെൻസിങ് ഇട്ട് കുറേ നമ്മൾ അത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അതൊന്നും വിജയപ്രദമായില്ല. ഇറിഗേഷന് വേണ്ടിയിട്ട് പൈപ്പുകളെല്ലാം സ്ഥാപിച്ചിരുന്നു കുരുമുളകും കാപ്പിയെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നശിപ്പിച്ച് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ റീപ്ലാന്റ് ചെയ്ത് 5-6 വർഷത്തോളം നമ്മളത് ട്രൈ ചെയ്തു. പക്ഷെ അതൊന്നും ഒരിക്കലും സക്സസ് ആവില്ല. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ വനമേഖലയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം അതിരൂക്ഷമാണ്. അപ്പൊ അതൊന്നും ചെയ്യാൻ അത് സക്സസ് ആവില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് മറ്റ് കൃഷിയിലേക്ക്
0: മാറിയത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കുരുമുളകിന്റെ കാര്യം പറഞ്ഞിരുന്നു, വീണ്ടും അത് റീപ്ലാന്റേഷൻ ചെയ്തിരുന്നു.
1: ഇപ്പൊ വീണ്ടും കഴിഞ്ഞ വർഷം നമ്മള് നമ്മുടെ അതിര് മൃഗങ്ങൾ കയറാത്ത വിധം മണ്ണുകൊണ്ട് തന്നെ ഒരു വേലി പോലെ, ട്രെഞ്ചല്ല, മണ്ണുകൊണ്ട് ഒരു ഹൈറ്റിൽ ഒരു പൊക്കത്തിലൊരു വേലി പോലെയാക്കി മണ്ണുകൊണ്ട് മതിൽ നിർമ്മിച്ചിട്ട് നമ്മൾ ചുറ്റിനും GI ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിന് പ്രൊട്ടക്ഷനായിട്ട് GI ഷീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ചവിട്ടി കഴിയുമ്പോൾ GI ഷീറ്റ് നശിക്കുകയില്ല, തൊട്ട് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, മണ്ണിന് അത്ര ശക്തി ഉള്ളത് കൊണ്ട്. അപ്പൊ ആനയൊക്കെ ആണെങ്കിലും പുറമേ നിന്ന് വന്ന് ചവിട്ടി കഴിയുമ്പോൾ ഒരിക്കലും ഈ മണ്ണ് ഇപ്പുറത്തെ ഒരു മതിൽ പോലെ നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് തകർത്ത് അകത്ത് കയറാൻ പറ്റില്ല. ചുറ്റും നമ്മളത് ചെയ്തിരിക്കുക.
0: അല്ല, മണ്ണ് ആനയ്ക്ക് ഇടിച്ചു കളയാമല്ലോ.
1: അത്യാവശ്യം നല്ല ഹൈറ്റില് സ്ലാൻഡിങ് പൊസിഷനിലാണ്, അതായത് നമ്മുടെ തോട്ടത്തിലേക്ക് തന്നെ സ്ലാൻഡിങ് പൊസിഷനിൽ ഹൈറ്റിൽ മണ്ണിട്ട്. ഒരു പണ്ടുള്ളവരൊക്കെ പറയായിരുന്നു ഒരു മണ്ണുകൊണ്ട് ഒരു മതിലുണ്ടാക്കുക എന്ന് പറയുന്നത്, മറ്റേ ചുറ്റും നമ്മുടെ ട്രെഞ്ച് താഴത്തേക്കും ഇതുവശം മുകളിലേക്കും മണ്ണ് കയറ്റിയിട്ടിട്ട് ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ്. ആ സ്ലാൻഡിങ് പൊസിഷനിലുള്ള മണ്ണിൽ ഒരു 20 മീറ്ററോളം നീളമുണ്ട്. അതിൽ നമുക്ക് എന്ത് കൃഷിയും ചെയ്യാം. ഇങ്ങനെ ചരിഞ്ഞ പ്രതലമാക്കി മാറ്റിയിരിക്കുകയാണ്. നടുക്കുന്ന മണ്ണ് ഉറച്ച നിലത്തേക്ക് കോരിയിട്ട് ഒരു ഹൈറ്റാക്കി അതിന് ചുറ്റോട് ചുറ്റും നമ്മൾ ഷീറ്റിട്ടു. അപ്പൊ ആന വന്ന് ചവിട്ടിയാലും ആ ഷീറ്റ് അടക്കം ചവിട്ടിയാലും മണ്ണിന്റെ ബലമുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് തകർന്നു പോവില്ല. അപ്പൊ മറ്റു പല മാർഗങ്ങളും ഫെൻസിങ് കമ്പിവേലി ബാക്കിയെല്ലാം ട്രൈ ചെയ്തിട്ടും ഇതൊരിക്കലും തകർക്കില്ല എന്നുള്ള രീതിയിൽ

0: നമ്മുടെ ആശയത്തിൽ നിന്ന് തന്നെ നമ്മളൊരു പുതിയൊരു പ്രൊട്ടക്ഷനാക്കി എടുത്തതാണ്.
1: അപ്പോ മാനും പന്നിയും ഒന്നും ഇനി അതിനകത്തേക്ക് കയറില്ല.
0: ഇല്ലല്ല, ഒരു മൃഗങ്ങളെ
1: പ്രൊട്ടക്ഷനും ഉണ്ടോ?
0: ഫെൻസിങ് ഇല്ല, ഇട്ടിട്ടില്ല. നീ വേണമെങ്കിൽ ഇടാമെന്ന് മാത്രമല്ല, പക്ഷെ ഇടേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. കാരണം പിന്നെ പക്ഷികള്, കുരങ്ങുകള്, മയിലുകള് അവരെയൊക്കെ വരും, പക്ഷെ അല്ലാതെ വന്യമൃഗങ്ങളെ കാടുവ, പുലി, മാന്, പന്നി, ആന ഒന്നും വരില്ല എന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ.
1: അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മാതൃകാ കൃഷി രീതിയും കൂടിയാണ്. കാരണം ഈ ഒരു പ്രശ്നം ഒരുപാട് കർഷകർ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണിത്. അപ്പൊ അതിനെ തരണം ചെയ്യാനായിട്ട് ഇത് സക്സസ് ആയെങ്കിൽ ഈ വഴിയിലൂടെ ബാക്കിയുള്ളവർക്കും സഞ്ചരിക്കാം.
0: അതെ അതെ, നമ്മൾ ഇതിനു മുമ്പ് ഇത് എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ കുറേ മാർഗങ്ങൾ ട്രൈ ചെയ്തിട്ടും അതൊന്നും നമുക്ക് സക്സസ് ആവാത്ത കൊണ്ട് ഇനി എന്ത് ചെയ്യാമെന്നുള്ളതിൽ നിന്നൊരു ഐഡിയയിൽ നിന്ന് നമ്മൾ തന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തതാണ്. പിന്നെ നമുക്ക് മഴയൊക്കെ വരുമ്പോൾ കൂടുതൽ ജലം ഇങ്ങനെ നിൽക്കരുത്. അപ്പൊ സ്ലാൻഡിങ് ലെവലിലായി കഴിയുമ്പോൾ വെള്ളം നീർവാർച്ച ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് നട്ടാലും അതിന് കൂടുതൽ ഫലഭൂഷ്ടി ഉണ്ടാവും. അപ്പൊ വെള്ളം നിന്ന് അത് നശിച്ചു പോകുകയില്ല, വന്യമൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു മതിൽ പോലെ ആവുകയും ചെയ്യും. പിന്നെ അതിന്റെ ചുറ്റോട് ചുറ്റും നമ്മൾ ഷീറ്റിട്ട് കവർ ചെയ്ത് ചുറ്റോട് ചുറ്റും നമ്മൾ ഈ സിമെന്റ് കാലുകൾ വീണ്ടും നാട്ടി 500 കാലുകൾ ചുറ്റോട് ചുറ്റും നമ്മുടെ അതിരിലിട്ട് അതിൽ ഓൾറെഡി പേപ്പർ നമ്മൾ നട്ട് പിടിപ്പിച്ച്
1: ഈ ഇനങ്ങളൊക്കെ തന്നെയാണ്.
0: ആ ഈ 7 ഇനങ്ങൾ തന്നെ വീണ്ടും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ UV ഷീറ്റ് ഇട്ട് കവർ ചെയ്ത്, അപ്പൊ ആവശ്യത്തിന് മാത്രം അതിന് ജലം കിട്ടും. അപ്പൊ ഓവറായിട്ട് മഴ പെയ്താലും അതിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അത് ട്രൈ
1: ചെയ്തെടുത്തു. നമുക്കൊരു പന്നിയൂർ അല്ലെങ്കിൽ കരിമുണ്ട അങ്ങനെയുള്ള തനതായ ഇനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
0: പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വന്നതുകൊണ്ട് നമ്മളൊക്കെ പരീക്ഷിച്ച് നോക്കാം. വയനാടൻ കാലാവസ്ഥയിൽ ഇതൊക്കെ എത്രമാത്രം ഫലവത്താവും എന്നറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ എല്ലാം നട്ടതാണ്. സാധാരണയായിട്ട് കരിമുണ്ട, പന്നിയൂർ പോലുള്ള എല്ലാ ഇനങ്ങളാണ് വയനാട്ടിൽ അധികം കൃഷി ചെയ്യാറ്. കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ്.
1: അപ്പൊ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇതിന്റെ
0: നമ്മുടെ നേഴ്സറികളിൽ നിന്ന്, കർണാടകയിലുള്ള വയനാട്ടിലുള്ള വിവിധ നേഴ്സറികളിൽ നിന്ന്.
1: അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ അമ്പലവയൽ ഫാമിൽ നിന്ന്
0: ഫാമിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് തൈകളും മറ്റ് തൈകളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ വിവിധ ഇനം തൈകൾ എവിടെ ലഭിക്കുമെന്ന് അന്വേഷിച്ച് നമ്മൾ അങ്ങനെ കണ്ടെത്തി മേടിച്ചതാണ്.
1: ഓക്കെ, അപ്പൊ അത് സക്സസ് ആവട്ടെ, മറ്റ് കർഷകർക്കും അതിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയട്ടെ. മറ്റൊന്ന്, നമ്മുടെ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കുരുമുളകും കാപ്പിയും മാറ്റി നിർത്തിയാൽ കാപ്പിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നെൽകൃഷി വ്യാപകമായി കാണുന്ന ഒന്നാണ്. നമുക്ക് ഇരുഭൂ നിലങ്ങളാണുള്ളത് അല്ലേ? പുഞ്ചയെടുക്കാം, നഞ്ചയെടുക്കാം, അങ്ങനെ രണ്ട് കൃഷിയും ചെയ്തിരുന്നോ?
0: പപ്പയുടെ കാലത്തൊക്കെ രണ്ട് കൃഷിയും നല്ല ഭയമില്ലാതെ ചെയ്തിരുന്നായിരുന്നു. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ ആനയും പന്നീൻ്റെ ഒക്കെ ശല്യം കാരണം ആ മേഖലയിലുള്ള എല്ലാവരും തന്നെ കൃഷികളെല്ലാം ഉപേക്ഷിച്ചു. യൂത്തൊക്കെ ആണെങ്കിലും പഠിച്ച് വിദേശത്തേക്ക് പോയി. അപ്പൊ വീട്ടിലുള്ള പാരൻസ് മാത്രമാകുമ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, ചെയ്യണമെങ്കിൽ തന്നെ വലിയ റിസ്ക് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം കാരണം 1 ഏക്കറോളം നമ്മൾ ഓർഗാനിക് നെൽകൃഷിയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ ചുറ്റിനും ഫെൻസിങ് ഇട്ട്, സോളാർ ലൈറ്റ് ഇട്ട്, പിന്നെ നമ്മുടെ നെല്ല് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു ഏർമാടം നിർമ്മിച്ച് അതിൽ ലൈറ്റിട്ട്, അങ്ങനെ എല്ലാവിധ പ്രൊട്ടക്ഷനോടും കൂടിയാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. 1 ഏക്കർ വയനാടൻ മട്ടയാണ് ചെയ്യുന്നത്. അത് ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നത്. മറ്റ് രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഈ 1 ഏക്കറിൽ നിന്ന് ഒരു 20 ക്വിന്റലോളം നെല്ലുകൾ നമ്മൾ,
1: നമ്മുടെ ഏകദേശ വിളവ് എന്ന് പറയുന്നത് 19 ക്വിന്റലാണ്. പക്ഷേ 20 എന്ന് പറയുന്നത്
0: നമുക്ക്
1: ഏറ്റവും നല്ല വിളവാണ്.
0: അതെ അതെ, നെല്ല് കതിര് വീഴുമ്പോൾ തൊട്ട് നമ്മൾ കാവൽ നിന്ന് കൊയ്തെടുക്കുന്നത് വരെ നമ്മുടെ പ്രസൻസ് അവിടെ രാത്രിയിലും പകലും ഉണ്ടായാൽ മാത്രമേ കിട്ടുള്ളൂ. ശരിക്കും വന്യജീവിനോട് യുദ്ധം ചെയ്താണ് നെൽകൃഷി ശരിക്കും അവിടെ വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ.
1: ഈ നെല്ല് കതിരായി കഴിഞ്ഞ് അതിലെ പാലുറയ്ക്കുന്ന ആ ഒരു സമയത്താണ് പന്നിയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ വരിക അല്ലെ? കാരണം അതിനൊരു മധുരം ഉണ്ടാവും. ഈ കതിര് വിളയുമ്പോഴത്തേനും ആനയും വന്നിട്ടുണ്ട്.
0: ആനയും വരും, കതിരിടുമ്പോൾ തന്നെ ആനയും വരും, പന്നിയും വരും. പിന്നെ ഇപ്പോഴത്തെ പ്രധാന ശല്യം എന്ന് പറയുന്നത് മയിലുകൾ, കൂട്ടത്തോടെ മയിലുകൾ, 1-2 കൊത്തി പറിക്കുന്ന പക്ഷികളെ പോലെയല്ല അവർ, കതിരികളടക്കം കൊത്തി വലിച്ചൂരിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് പിന്നെയും സഹിക്കാം, പക്ഷെ പന്നിയും ആനയൊക്കെ വന്നാൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ 1 ഏക്കർ നെൽകൃഷി അത് ഇല്ലാതെയാവും. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ്, ഹൈ റിസ്ക് എടുത്തിട്ടാണ് നെൽകൃഷി അവിടെ വിജയിപ്പിക്കുന്നത്.
1: മയിലിനെ ആദ്യമൊന്നും അങ്ങനെ കാണാനേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത് കൂടുതലായിട്ട് കാണുന്നത് അല്ലേ?
0: തീർച്ചയായും, ഞാനൊക്കെ വന്ന സമയത്ത് മയിലുകളെ കാണുന്നത് വളരെ വിരളമായിരുന്നു. ഇപ്പൊ 2-3 വർഷങ്ങളായിട്ട് എവിടെ നോക്കിയാലും മയിലുകളാണ്, കുഞ്ഞുങ്ങളുമായിട്ടും. എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഉൾക്കാടുകളിലാണ് ഇത് വലിയ മരങ്ങളിലൊക്കെ ഇരുന്നാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും വയലുകളൊക്കെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ എല്ലാം കാട് പിടിച്ചു കിടക്കുകയാണ്. അപ്പൊ ആ ഏരിയയിൽ തന്നെ രാത്രിയിലെല്ലാം അവിടെ തമ്പടിച്ച് എപ്പോ നോക്കിയാലും നമ്മുടെ പറമ്പുകളിൽ പച്ചക്കറിയും നെല്ലും എല്ലാം കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഇപ്പൊ എവിടെ നോക്കിയാലും മയിലുകളെ കാണാനുള്ളൂ.
1: വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാപ്പി കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാലമാണിപ്പോൾ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിലക്കയറ്റം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് കാപ്പി

0: കൃഷിയെ കുറിച്ച് ഉള്ള അറിവുകൾ പറയാനുള്ളത്?
1: വയനാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കാപ്പിപ്പൂവിൻ്റെ മണവും കുരുമുളകിൻ്റെ ആ എരിവും നാളികേരത്തിൻ്റെ രുചിയും എല്ലാമാണ് മനസ്സിൽ വരുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ എല്ലാവരും കാപ്പി കൃഷി ചെയ്യുന്നില്ല. പണ്ട് മുതലേ കൃഷി ചെയ്തു കൊണ്ടിരുന്ന കുറച്ച് കർഷകർ മാത്രമേ കാപ്പി കൃഷിയും കണ്ടിന്യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളും കുറേ നാളുകളായി കാപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യം, കാപ്പി പഴുത്തു തുടങ്ങുമ്പോൾ തന്നെ കുരങ്ങുകളുടെ ശല്യം കാരണം നമ്മൾ കാപ്പി കൃഷി പാടെ ഉപേക്ഷിച്ചു. നമ്മൾ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിയും മറ്റ് നാടൻ കാപ്പിയൊക്കെ ഒരുപാട് കിൻഡൽ കണക്കിന് പറിച്ച് ഉണക്കി ഉള്ള ഒരു കാലം ഓർമ്മയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ കാപ്പി കൃഷിയിലേക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നിലം പ്രിപ്പയർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഈ വന്യമൃഗങ്ങളെല്ലാം കയറാതെ ഞാൻ പറഞ്ഞല്ലോ വേലി സ്ഥാപിച്ചു എന്നുള്ളത്. ഇത്രയും നാൾ നമ്മൾ ഒന്നിച്ചായിരുന്നു കാപ്പി കുരുമുളക് എല്ലാം സമ്മിശ്ര കൃഷിയായിരുന്നു. ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വേറെ വേറെ കുറച്ച് സ്ഥലത്ത് കാപ്പി, കുറച്ച് സ്ഥലത്ത് കുരുമുളക്, കുറച്ച് സ്ഥലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സ്, അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് കൃഷി ചെയ്യാനാണ് പ്ലാൻ.
0: ഓക്കെ. ഈ ഒരു പ്രതിസന്ധി, അതായത് ഈ മൃഗങ്ങളോടുള്ള വെല്ലുവിളിയും കാലാവസ്ഥയുടെ ഒരു മാറ്റം, മൃഗങ്ങളോടുള്ള പോരടിച്ചുള്ള കൃഷി, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ്

0: ചെയ്താൽ കൊള്ളാം. അതായത് ഈ മൃഗങ്ങളെ ഒന്നും പേടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി ഏതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നയിച്ചത് അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏത് കൃഷിയാണ് തിരഞ്ഞെടുത്തത്?
1: കൃഷികളോട് തന്നെ താല്പര്യമായതുകൊണ്ട് ഈ കൃഷികളെ വിട്ടിട്ട് പോകാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലും വന്യമൃഗത്തിൻ്റെ ശല്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കൃഷി എന്ന് ആലോചിച്ചപ്പോൾ മത്സ്യകൃഷിയാണ് നമ്മുടെ ആശയമായി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്. മത്സ്യകൃഷി നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് പരിചയമൊന്നുമില്ല. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എങ്ങനെ പരിപാലിക്കും, എങ്ങനെ വളർത്തും, എങ്ങനെ വിപണനം നടത്തും എന്നൊക്കെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. എങ്കിലും നമ്മുടെ വയനാട് ജില്ലാ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവരെല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് നമുക്കറിയില്ലെങ്കിലും നമ്മൾ അവർ പറഞ്ഞു കൂടെ നിങ്ങൾ ചെയ്താൽ മതി, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു ഫോൺ കോളിനപ്പുറം അവരുടെ മറുപടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തരിശായി കാട് പിടിച്ചിരുന്ന സ്ഥലം, അതായത് 40 വർഷത്തോളം കവുങ്ങും മരങ്ങളും ഒക്കെ ആയിരുന്ന സ്ഥലം, കവുങ്ങൊക്കെ അതിൻ്റെ രോഗം വന്ന് അതിൻ്റെ തലയൊക്കെ പോയി നശിച്ചു കഴിഞ്ഞ് വെറുതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ സ്ഥലം കൂടാതെ മറ്റുള്ളവരുടെ സ്ഥലവും നമ്മൾ മേടിച്ചാണ് അങ്ങനെയൊരു മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു കുളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഒരു വരുമാനത്തിൽ എത്തിച്ചാണെങ്കിൽ കുറച്ചധികം വലിപ്പത്തിലുള്ള കുളം തന്നെ വേണം.
0: അപ്പോൾ എത്ര ഏക്കറിലാണ്?
1: അങ്ങനെ 2 ഏക്കർ വലിപ്പമുള്ള 2 കുളങ്ങളായിട്ടാണ് മത്സ്യക്കുളങ്ങൾ നിർമ്മിച്ചത്. ഇപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ പുറമേ ഹാച്ചറികളിൽ നിന്ന് വാങ്ങി 10 ഐറ്റത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ വളർത്തുന്നുണ്ട്.
0: ഘട്ടംഘട്ടമായിട്ടാണോ ഈ 2 ഏക്കർ വീതത്തിലേക്ക് ഇറങ്ങിയത്? അല്ലെങ്കിൽ ആദ്യം ഒരു 2 ഏക്കർ കൃഷി ചെയ്തിട്ട് സക്സസ് ആണെന്ന് കണ്ടതിന് ശേഷമാണോ അടുത്ത 2 ഏക്കറിലേക്ക്?
1: അല്ല, ശരിക്കും നമുക്ക് വയൽ ഓൾറെഡി ഏകദേശം ഒരു 10 ഏക്കറോളം ഉണ്ട്. അപ്പോൾ നമ്മളൊരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാ റിസ്ക്കും എന്തായാലും എടുക്കണം. അപ്പോൾ ഒരു വരുമാനം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചൊരു ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള വരുമാനമാണല്ലേ കിട്ടുന്നത്. നെൽകൃഷി ചെയ്യണമെങ്കിൽ ഭയങ്കര ഹൈ റിസ്ക്കാണ്. ഞാനീ പറഞ്ഞ പോലെ എല്ലാത്തരം ചെയ്ത് നമ്മൾ കാവൽ നിൽക്കുമ്പോഴാണ് കിട്ടുള്ളൂ. അപ്പോൾ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചധികം വലിയ കുളം തന്നെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് 2 കുളങ്ങൾ ഒരേപോലെ ഉണ്ടാക്കി 2 കുളങ്ങളിലും ഒരുമിച്ച് തന്നെയാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്.
0: ഏതൊക്കെയായിരുന്നു അതിൽ?
1: അതിൽ പ്രധാനപ്പെട്ട വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് വരാലും തിലോപ്പ്യ ഐറ്റംസാണ്. അതായത് ഗിഫ്റ്റ് തിലോപ്പ്യ, റെഡ് തിലോപ്പ്യ, ചിത്രലാട. പിന്നെ നമ്മൾ പുറമേ ഹാച്ചറികളിൽ നിന്ന് ചെമ്പല്ലി, കട്ട്ല, കാരി, ഗ്രാസ് കാർപ്പ്, നട്ടറ്, അങ്ങനെ മുഷി, പിന്നെ പരീക്ഷണാർത്ഥം കരിമീൻ, ഗൗരാമീൻ, അങ്ങനെ 10 ഐറ്റത്തോളം മീനുകളെ നമ്മളിപ്പോൾ വളർത്തുന്നുണ്ട്.
0: ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള പല കർഷകരും ഉണ്ടാകും. അങ്ങനെ ഒരു ചിന്ത ഉള്ളവരോട് അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം ഇങ്ങനൊരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ?
1: മത്സ്യകൃഷിക്ക് ആദ്യമായിട്ട് തന്നെ ജലത്തിൻ്റെ ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രധാന സ്രോതസ്. സ്വാഭാവികമായ നീരുറവിയാണ് നമ്മുടെ കുളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളത്തിനൊരു കുറവ് വരുന്നില്ല. പിന്നെ മഴവെള്ളവും. അങ്ങനെ സ്വാഭാവിക നീരുറവ് ഇല്ലാത്തവർക്കും ജലം അധികം ഇല്ലാത്തവർക്കും എത്ര സ്ഥലമുണ്ടെന്ന് പറഞ്ഞാലും മത്സ്യകൃഷിയിലേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇറങ്ങാൻ സാധിക്കുകയില്ല. അപ്പം ജലലഭ്യതയുള്ള സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ 10 സെൻറ്റ് ഈവൻ 20 സെൻറ്റ് 30 സെൻറ്റ് ആണെങ്കിലും നമുക്ക് ചെറിയ കുളങ്ങളുണ്ടാക്കി മത്സ്യങ്ങളെ വളർത്താം. പിന്നെ മത്സ്യക്കുളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മത്സ്യക്കുളത്തിലെ ജലം ജൈവ സമ്പുഷ്ടമായതിനാൽ തന്നെ ആ വെള്ളം നമ്മൾ എന്തായാലും ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെള്ളം കയറ്റി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മത്സ്യക്കുളത്തിൻ്റെ തൊട്ടുമേലെയാണ് നമ്മുടെ നെൽകൃഷിയുള്ളത്. നെൽകൃഷിയിലും സ്വാഭാവിക നീരുറവ നന്നായിട്ടുള്ള ഒരു നെൽകൃഷി ഭൂമിയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം നമ്മുടെ മത്സ്യക്കുളത്തിലേക്ക് കയറ്റുന്നു. മത്സ്യക്കുളത്തിൽ നിന്നുള്ള വെള്ളം അടുത്ത കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ ഒഴുക്കി വിടുന്നു. പിന്നെ അല്ലാതെ നമ്മൾ പച്ചക്കറി കൃഷിയും ചോള കൃഷിയും മുത്താര കൃഷിയും ഒക്കെ ഈ ജൈവസമ്പത്താർന്ന വെള്ളം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മോട്ടർ വെച്ചടിച്ച് നമ്മുടെ കരഭൂമിയിലേക്ക് കൊണ്ടുപോയി നമ്മൾ നനച്ചു കൊടുക്കുന്നു. അപ്പോൾ വേറെ വളങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളും അതുപോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു, ചോള കൃഷി ചെയ്യുന്നു. അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഒരു ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ തന്നെ അതിലെ ആ വെള്ളം ഉപയോഗിച്ച് അത്യാവശ്യം ചെറിയ മറ്റ് ഇതുപോലെ തനത് വിളകളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നെൽകൃഷിയിൽ ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴുക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ജൈവകൃഷിയാണ് നെൽകൃഷി എന്നുള്ളതിന് ഒരു പ്രൂഫും കൂടി ആയിരിക്കുകയാണ്. കാരണം അതിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ
1: മത്സ്യക്കുളത്തിലേക്ക് ഒഴിക്കാൻ
0: പറ്റില്ലല്ലോ.
1: ഇല്ല, ഓർഗാനിക് ആയിട്ട് നമ്മൾ ചാണകവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വളക്കുറവ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ തിരിച്ച് നെൽകൃഷിയിലേക്ക് അടിച്ചു കൊടുക്കുന്നു. അപ്പൊ ആ ജൈവസമ്പത്താർന്ന വെള്ളം ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു മഞ്ഞപ്പൊക്കെയുള്ള നെൽ ചെടികളാണെങ്കിൽ തന്നെ 1 ആഴ്ച 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കരുത്തൊട്ടതായി ചെടിയായിട്ട് മാറാറുണ്ട്. പിന്നെ നമ്മൾ നെൽകൃഷിയോടൊപ്പം നെല്ലും മീനും ചെയ്യുന്നുണ്ട്
0: അതിൽ തന്നെ.
1: അപ്പൊ അത് തന്നെ ഒരു ജൈവസമ്പത്താണ് നെൽകൃഷിക്ക്. അതിന്റെ 2 അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ, നെല്ലിന് അധികം വളം വേണ്ട, നമ്മൾ വേറെ വളവും ജൈവവളങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ മത്സ്യങ്ങൾക്ക് വളരാൻ നമ്മൾ വേറെ തീറ്റ പ്രത്യേകിച്ച് കൊടുക്കേണ്ടതില്ല. അതിനകത്തുള്ള ചെറിയ ചെറിയ പ്ലാന്റ് മാറ്റേഴ്സ് ഒക്കെ തിന്നാണ് അതുങ്ങൾ വളരുന്നത്. അപ്പൊ നമ്മൾ കുളത്തിൽ ഫീഡ് കൊടുത്ത് വളർത്തുന്ന മത്സ്യങ്ങളെക്കാൾ ഒരു രണ്ട്

0: മൂന്ന് മാസത്തോളം വലിപ്പം കൂടുതൽ ഇവക്ക് വരും.
1: ഓക്കെ ഓക്കെ
0: നമ്മൾ
1: ഓക്കെ
0: കൊയ്ത്തിന് ഒരു 10-20 ദിവസം മുമ്പേ ഈ മീനുകൾ നമ്മുടെ മത്സ്യപ്പോണ്ടിലേക്ക് നിക്ഷേപിക്കും. അപ്പം നമുക്ക് ഒരു 200-250 ഗ്രാമോളം നമ്മൾ തീറ്റ കൊടുക്കാതെ തന്നെ മത്സ്യങ്ങൾ സ്വാഭാവികമായി വളരുന്നു. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്.
1: ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജല ലഭ്യത ഇല്ലെങ്കിൽ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത് കാര്യം. മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം?
0: മത്സ്യ കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ പി എച്ച് ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് പെട്ടെന്ന് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകാറുണ്ട്. അപ്പം അതിൻ്റെ PH ലെവൽ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അമ്ലഗുണം, ക്ഷാരഗുണം, അതിനൊക്കെ വാട്ടറിന്റെ ഗുണമേന്മ, ക്വാളിറ്റി നല്ലതായിരിക്കണം.
1: അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് നിക്ഷേപിക്കുമ്പോഴും ഈ ജലം കൊണ്ടുപോയി പരിശോധിക്കണം.
0: ജലം പരിശോധിക്കണം. വലിയ നാച്ചുറൽ കുളമാണ്, മറ്റേ സിമെന്റ് കൊണ്ടൊന്നും നമ്മൾ കെട്ടിയിട്ടില്ല. മണ്ണ് കൊണ്ട് തന്നെയുള്ള മൺകുളമാണ്. ചുറ്റോട് ചുറ്റും മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ മാനിപ്പുല്ലും മറ്റ് മുളം കൂട്ടങ്ങളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചത്.
1: അതായത് ഈ വെള്ളത്തിന്റെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട്
0: നമ്മുടെ കുളം നാച്ചുറൽ എന്ന് പറഞ്ഞാൽ മൺകുളം ആയതുകൊണ്ട് തന്നെ ചുറ്റോട് ചുറ്റും മണ്ണുകൊണ്ട് തന്നെയാണ് ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബണ്ട് ഇടിയാതിരിക്കാനും നമ്മുടെ ജലസംരക്ഷണത്തിന് വേണ്ടി, പ്രകൃതി സംരക്ഷിക്കാനും, മണ്ണിടിച്ചിൽ ഒഴിവാക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മൾ മുളം കൂട്ടങ്ങളാണ്, അതായത് ജൈവ വേലിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ചുറ്റോട് ചുറ്റും മുളം കൂട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ കുളത്തിൻ്റെ ഉൾവശങ്ങളിലായിട്ട് മാനിപ്പുല്ല്, അത് നമ്മളെ മണ്ണിന് നല്ല ദൃഢത നൽകുന്നു, മണ്ണിടിയാതെ തന്നെ ദൃഢത നൽകുന്നു. ഇപ്പൊ ഇതൊക്കെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ മത്സ്യക്കുളത്തിലെ മത്സ്യങ്ങൾക്കും അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല.
1: ഓക്കെ.
2: സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ വയനാട് പുൽപ്പള്ളി സ്വദേശി സിന്ധു ജോബിഷ് പങ്കെടുത്ത അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കാലാവസ്ഥാ റിപ്പോർട്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാലാവസ്ഥാ റിപ്പോർട്ട് സമാപിച്ചു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
1: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജ് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരുടെ

0: അടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ

0: AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: ಯುವ ಸಾಹಿತಿ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: രക്തം ശോണിതത്തിൻ നിറമെന്തെന്നു തിരയുമ്പോൾ നഷ്ടപ്പെടലിൻ നിറമാകുന്നു നീ. ചിലപ്പോൾ ക്രൂരതയ്ക്കും അർത്ഥമാകുന്നു നീ. പരോപകാരത്തിനും പ്രതീകമോ? എങ്കിലും ജീവന്റെ പുതുമയാം നോവിനാണെന്നും പ്രകടമാകുന്നു നീ. മനസ്സ്, മനസ്സിന്റെ മായികതന്ത്രിയിൽ മീട്ടുന്ന മധുരസ്വരങ്ങളാണേറെ ഇഷ്ടം. അറിയാത്ത വീഥികൾ, അരുതാത്ത മോഹങ്ങൾ എന്തിനോ പാറിത്തുടിക്കുന്നു. ചിറകറ്റു വീണുപോം തന്ത്രിയെ താങ്ങുവാൻ, ആരാനുമെങ്ങാനുമെത്തുമോ? വഴിയോരത്തണലിൽ കൊതിച്ചങ്ങു നിന്നപ്പോൾ ആരെയോ തേടി നിൽക്കുന്നതോ? കാഴ്ചകൾ കാണുന്ന ക്രൂരമാം നോട്ടവും എന്തിനെന്നറിയാത്ത ചോദ്യം മനസ്സിലിട്ടമ്മാനമാടുന്ന ചിന്തയും അവരിലും എന്നിലും തുല്യമല്ലാത്തൊരാ ചിന്തയും ചിത്തവും ആളിപ്പടർന്നതും വരി വരിയായി കുറുകയുമായി പാതയോരത്തിൽ തണൽ തരും വൃക്ഷവും ഞാനും ഒരേ വഴിവക്കിലായി. ആരു വരുമെന്നറിയാത്ത മാനസം ഏകമായി എന്തോ തുടരുന്നുവോ? എന്തിനെന്നറിയില്ല എങ്കിലും മാനസം കാത്തിരിപ്പിൻ പടവിൽ തന്നെ നിന്നു. മൗനം. ആയിരം ഇടനാഴികൾ താണ്ടിയും അടരാതെ തങ്ങുന്ന സ്പർശം എന്റെ നിഴൽ പോലെ എന്നിലെ മുഗുരമായി പൊട്ടിത്തെറിക്കാതെ ഞാനെന്ന രൂപത്തെ ഊട്ടിയുറപ്പിക്കുമാവർത്തനം പിന്തുടരുന്ന വേളയിൽ ചേർത്തുനിർത്തും നേരത്ത് വിജയമേകുന്നതും മനസ്സിൻ്റെ താളത്തിലൊപ്പമാടുന്നതും രൂപത്തിൽ ഭാവത്തിൽ കാര്യത്തിൽ എന്നെ ഞാനാക്കുന്ന മൗനമേ നീ വാഴുക. ചിന്തകൾ മാറ്റുരച്ചു പായുമ്പോൾ അകലെ എവിടെയോ മൗനമായി മൂളുന്ന പക്ഷികണക്കെ താളങ്ങൾ താളത്തിൽ പാടാൻ കൊതിക്കുന്ന മറനീക്കിയണയുന്ന നേരവും കാത്ത് ഒരുപാടകലേക്ക് കാഴ്ചകൾ നൽകുമ്പോൾ എവിടെയെന്നറിയില്ല എന്തെന്നറിയില്ല നീറുന്ന നെഞ്ചിൽ തേങ്ങലായി വെമ്പുന്ന ക്ഷണികയായി നീ മറഞ്ഞുവോ? നിലയ്ക്കാത്ത പ്രവാഹമാണെങ്കിലും തെളിയുന്ന നൊടിയിലെ തിരയുവാനാകൂ. അണയുന്ന നേരമോ അറിയില്ലൊരാളും. അറിയാതെ പോകുന്നു നിൻ സ്വത്വം. അനന്തമായി തുടരുന്നു നിൻ ഗമനവും. അറിയാതെ പോകുന്നു നിൻ പ്രപഞ്ചരഹസ്യത്തിൻ മറനീക്കാനാവാതെ മാറി മാറി നീങ്ങിപ്പോകുന്നതോ ജീവിതം? ഗർഭപാത്രത്തിൻ കരുതലറിയാതെ ബാല്യകൗമാര കുതിപ്പിലേക്കലയുമ്പോൾ ആ യൗവന തീക്ഷ്ണമാം നീക്കങ്ങൾ മാറി മറയുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ.

0: ലായി തുടരാൻ കൊതിച്ചിട്ടും തല്ലിത്തകർത്ത നൊമ്പരങ്ങൾ ഏറ്റുപിടിച്ചും കൂടുവാൻ നോക്കിയും ചവിട്ടി മെതിക്കുവാൻ തള്ളിക്കളയുവാൻ ആഴത്തിലാഴത്തിൽ താഴ്ത്തുവാൻ ഓരോ കുതിപ്പിലും ഉണർവിലും പകരുന്ന സ്പർശം അത്രമാത്രം. മൗനമേ നീ വാഴുക. കടൽ ആഴങ്ങളിലാണ്ടുകിടക്കിലും കരയിലേക്കെത്തിപ്പിടിക്കാൻ കരയിലേക്കൊന്നു തൊട്ടു തലോടാൻ കൊതിക്കുന്ന നിന്മനം ഒരു നാളും പൂർണമായെത്തുക അസാധ്യം താൻ. ക്ഷണിക നേരമെന്നറിയിലും ആ സ്പർശം എൻ ജീവതാളം കൂട്ടുന്ന പോൽ ഓളം ചിന്നും സന്തോഷം തെളിയുമ്പോഴും നിറം മായുന്ന പോൽ നിൻ നിറക്കൂട്ടിൽ ഏഴു നിറങ്ങൾ മാത്രമായൊതുങ്ങും നാനാ നിറങ്ങളും തുളുമ്പും നിൻ ജീവതാളം ആടിയുലയുമ്പോഴും താഴ്ന്നു പതിക്കുമ്പോഴും പതിയാതെ തെളിയാതെ എങ്ങോ മായുന്ന പോൽ മറയുന്ന പോൽ ഉഷസ്സിൻ വക്കത്തും അസ്തമനത്തിലും വന്നണഞ്ഞുപോവും നീ മാത്രമാണെൻ ഏക നൊമ്പരം. ഉണർവിൻ താളത്തിൽ നിലയ്ക്കാത്ത നിൻ തന്ത്രികളിൽ അലയടിക്കും തളർച്ചയിൽ ആവർത്തന വിരസതയില്ലാതെ തുടരുന്നു ഞാൻ എൻ പദയാത്ര. കോരിക്കുടിക്കുവാനാകാത്ത നിൻ ചുണ്ടുകളിൽ ആശ്വാസമാം ആർദ്ര പാദങ്ങളിൽ ശുദ്ധമാം നൈർമല്യമാം സ്പർശം നൽകുന്നൊരാ വേളയിൽ മനസ്സിനും മന്ത്രങ്ങൾക്കും കരതാളങ്ങളിൽ നാദലയങ്ങളിൽ ഏകതാഭാവത്തിൽ പ്രതിധ്വനിക്കുന്നു ഞാൻ. കൗതുകം. അവനിലെ കൗതുകം ഏറെ തെളിഞ്ഞിരുന്നതാ കണ്ണുകളിൽ. സന്തോഷത്തിനപ്പുറം മറ്റേതോ ആഹ്ലാദത്തിൻ ഉണർവുണ്ടായിരുന്നു ആ വാക്കുകളിൽ. പഠനത്തിൻ്റെ ഇടവേളകളിൽ എന്നോട് പറയാൻ കാത്തിരുന്ന് എഴുതി തീർത്തും മറുപടി പറഞ്ഞും അവൻ പ്രതീക്ഷ കൊടുത്തു എൻ്റെ ശ്രദ്ധയ്ക്കായി. ഒടുവിൽ അവൻ്റെ ഊഴവും. ടീച്ചർ എൻ്റെ വീട്ടിലെ സൂര്യകാന്തി പൂത്തു. ആ സന്തോഷം വാക്കുകളിൽ. നിരാശയ്ക്കിടം കൊടുക്കാതെ ഞാനും ചോദിച്ചു ഏതു നിറം. അവനുത്തരം മഞ്ഞ. വാക്കുകൾ കതീതം ആ നോട്ടം ചിരി ആഹ്ലാദം.
1: അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്. യുവസാഹിതിയിൽ അടുത്തത് ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിക്കുന്ന കാർലോസ് എന്ന ചെറുകഥ.
2: കാർലോസ്. ഇടനാഴിയിൽ ഇരുട്ട് കനത്തുകിടന്നു. ഭിത്തിയിൽ പിടിച്ചയാൾ വാതിൽക്കിലോളമെത്തി. അകത്ത് ടെലിവിഷൻ്റെ ശബ്ദം. നീല നിറമുള്ള വാതിലിൽ കാർലോസ് മുട്ടി വിളിച്ചു. കയറി വരൂ. അകത്തുനിന്നും പതിഞ്ഞ ശബ്ദം. കാർലോസ് വാതിൽ തുറന്ന് അകത്തു കടന്നു. കതകിനപ്പുറം വെളിച്ചം കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നടുക്കടലിൽ വല വിരിച്ച് മീനുകളെ കാത്തിരിക്കാറുള്ള കാർലോസിന് ഇടനാഴിയിലെ ഇരുട്ട് ഭയപ്പാടുണ്ടാക്കിയതിന് പിന്നിൽ മുറിക്കുള്ളിലെ നിഗൂഢതയ്ക്കും പങ്കുണ്ട്. മുറിയിലെ വെളിച്ചം, അതിനെ വെളിച്ചമെന്ന് വിളിക്കാമോ? മെഴുകുതിരിയുടേതുപോലെ മഞ്ഞ വെളിച്ചമാണെങ്കിലും അത്ര പോലും ശോഭയില്ലാത്ത അരണ്ട വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ഉറവിടം എവിടെയെന്നറിയാൻ കണ്ണോടിച്ചെങ്കിലും കാണാനായില്ല. തൻ്റെ മുട്ടിവിളിക്ക് പ്രതികരിച്ച ശബ്ദത്തിൻ്റെ ഉറവിടത്തെ കണ്ടെത്താനും ആ വൃദ്ധൻ പാടുപെടുകയാണ്. മുരടനക്കി തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുരൾച്ച മുറിയുടെ വലതുഭാഗത്തു നിന്നും അയാൾ കേട്ടു. നിലത്ത് കിടന്നിരുന്ന ലാബ്രഡോർ നായയെ അപ്പോഴാണ് അയാൾ കണ്ടത്. തലയൊന്ന് ഉയർത്തുക പോലും ചെയ്യാതെ ആ വയസ്സൻ നായ തൻ്റെ സാന്നിധ്യം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കാർലോസിന് മനസ്സിലായി. വൈവിധ്യമാർന്ന ശില്പങ്ങൾ കൊണ്ട് മുറിയുടെ ഒരു ചുവർ അലങ്കരിച്ചിരുന്നു. അവയുടെ എല്ലാം ശില്പി ആ അരണ്ട വെളിച്ചമാണെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ആ വെളിച്ചം ഒരു പൊടിക്ക് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഒരു പക്ഷേ ആ ശില്പങ്ങൾ തന്നെ അപ്രത്യക്ഷമായേക്കാം. മറുവശത്ത് നിറയെ ചട്ടക്കൂടിട്ട ചിത്രങ്ങളാണ്. നരച്ചു തുടങ്ങിയ കണ്ണുകൾക്കൊന്നും വ്യക്തമാകുന്നില്ല. ഒരു പക്ഷേ ഈ മുറിയിൽ തന്നെയാകും ഫിലിമുകൾ പരുവപ്പെടുത്തി ചിത്രങ്ങളാക്കിയിട്ടുണ്ടാവുക. തനിക്ക് നേരെയുള്ള ചുമരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചില്ല് ജനാല. തറയിൽ പതുപതുപ്പുള്ള

കാർപ്പറ്റ്. ഇടതുവശത്ത് തനിക്ക് പിന്നിലുള്ള ചുവരിലേക്ക് കാർലോസ് കഴുത്തുയർത്തി നോക്കി. അയാളുടെ കണ്ണുകളിൽ പെരുമീൻ കൂട്ടം നിറഞ്ഞു തുളുമ്പുന്നു. സത്യമാണ്, താൻ കേട്ടത് സത്യമാണ്. ആ ചുവർ നിറഞ്ഞു കിടക്കുന്ന സാക്സോഫോൺ അരണ്ട വെളിച്ചത്തിലും സ്വർണം പോലെ തിളങ്ങുന്നു. എന്തു വേണം? കാർലോസ് ഞെട്ടി. ആ മുറിയിൽ താൻ അന്വേഷിച്ചു വന്നയാൾ അവിടെ ഉണ്ടാകുമെന്ന കാര്യം അയാൾ മറന്ന മട്ടായിരുന്നു. തനിക്ക് നേരെ കിടക്കുന്ന ദിവാൻ കോട്ടിൽ ജനാലയ്ക്കു നേരെ മുഖം വെച്ച് കിടക്കുകയാണ് അയാൾ. അയാളുടെ അരികിലായി എരിഞ്ഞു തീരാറായ ഒരു നെരിപ്പോടിൻ്റെ പൊട്ടുപോലെയുള്ള വെളിച്ചമാണ് അയാൾ അവിടെ ഉണ്ടെന്ന ഒരു ഊഹമെങ്കിലും കാർലോസിന് നൽകിയത്. ആ പ്രദേശത്ത് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന സോംന എന്ന ചെടിയുടെ വേരുകൾ ഉണക്കി നിർമ്മിച്ച കൂട്ടാണ് നെരിപ്പോടിൽ ഇടാറുള്ളത്. അതിൻ്റെ സൗരഭ്യം സ്വപ്നം കാണാനുള്ള ധൈര്യം അവർക്ക് നൽകിയിരുന്നു. കടലിൻ്റെ തെക്കുള്ള ദ്വീപിൽ ആ ചെടി പണ്ട് സുലഭമായിരുന്നു. വള്ളത്തിൽ മീനിനൊപ്പം ഈ ചെടിയും മുക്കുവർ ധാരാളമായി കരയിലെത്തിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് തീ കായുകയും പകലന്തിയോളമുള്ള അധ്വാനത്തെ ആനന്ദമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ആ ദ്വീപിൽ ഒരു സൈനിക താവളം ഉയർന്നു വന്നതോടെ ആ നാട്ടുകാർക്ക് ദ്വീപിൻ്റെ ഏഴയലത്ത് പോലും ചെല്ലാൻ അനുവാദമില്ലാതെയായി. സ്വപ്നങ്ങൾ കാണാനുള്ള മനോവീര്യം ഇതിനോടകം അവിടുത്തുകാർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എനിക്കൊരു സഹായം വേണം, കാർലോസ് ഏറ്റവും വിനീതനായി പറഞ്ഞു. നായയുടെ നിശ്വാസവും ടിവിയുടെ ഒച്ചയും മാത്രമാണ് അയാളോട് സംവദിച്ചത്. ഇടയ്ക്കിടെ ഉയരുന്ന പുകയ്ക്ക് പോലും സാക്സോഫോണിൻ്റെ ഛായ കലർന്നതായി കാർലോസിന് തോന്നി. ആ മൂളലിന് ഒരേ സമയം പല അർത്ഥങ്ങൾ ജനിപ്പിക്കാനായത് എങ്ങനെയെന്ന് കാർലോസിന് അത്ഭുതം തോന്നി. ഇനി എന്ത് പറയണമെന്ന് അയാൾ സംശയിച്ചു നിന്നു. ആ വലിയ ജനാലയ്ക്ക് സമാന്തരമായി കടലിൽ മത്സ്യബന്ധന നൗകകൾ വല വിരിച്ച് കാത്തിരിക്കുന്നു. മീനുകൾ ഓരോ വലയിലേക്കും യാത്ര ചെയ്ത് വന്നു കയറുന്നു. റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ മീൻ പിടിച്ച കാലം കാർലോസിൻ്റെ ഉള്ളിൽ തിരയടിച്ചു. ആ മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ വലയിലേക്ക് ഓടിക്കയറുന്നൊരു മത്സ്യത്തെ പോലെയാണ് താനെന്ന് കാർലോസിന് തോന്നി. ജീവിക്കണം, എനിക്കും ജീവിക്കണം. തിമിംഗലം പോലത്തെ വലിയ ബോട്ടുകൾ മീനുകളെയെല്ലാം ഒന്നാകെ തിന്നുന്നു. ഏമാന്മാരും ഒത്താശയാണ്. അവർ നൽകിയ അനുമതി പത്രം ബോട്ടുകളിൽ തൂക്കിയാണ് ദ്രോഹികൾ മീൻ പിടിക്കുന്നത്. സമരം ചെയ്ത ഞങ്ങളുടെ കട്ടമരം കത്തിച്ച് അവർ തീ കാഞ്ഞു. അത് ചോദ്യം ചെയ്തപ്പോൾ തുറങ്കിലടച്ചു. കൂരയിൽ പട്ടിണിയാണ്, എങ്കിലും ആരോടും കൈനീട്ടാൻ വയ്യ, കാർലോസ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. വയസ്സൻ നായ തല ഉയർത്തി പിടിച്ച് കഥ കേട്ട ശേഷം പിന്നെയും കൈകളിൽ മുഖം വെച്ചുറങ്ങി. കാർലോസിൻ്റെ കയ്യിൽ ചെടിയുടെ വേരുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ട്, ഒന്നാം തരം. കാർലോസ് ഇപ്പോൾ മീൻ പിടിക്കാറുണ്ടോ? എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ഒരു ചെറിയ വലയുണ്ട്, വള്ളത്തിൽ പോകാതെ പിടിക്കും. വേര് തന്നിട്ട് പൊക്കോളൂ. നാളെ ഇതേ സമയം ഈ ജനാലയ്ക്ക് നേരെ വന്ന് നിന്ന് വലയെറിയണം. നിനക്ക് എത്ര പെരുത്ത മീൻകൂട്ടം വേണമോ അത്ര വലിയ വലയൊരുക്കുക. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് കാർലോസിന് തോന്നുന്നത്. തന്നോട് ആരാണ് ഈ ഇടത്തെക്കുറിച്ച് പറഞ്ഞത്? താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? എൻ്റെ പേര് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പും ആരെങ്കിലും ഇയാളുടെ സഹായം തേടിയിട്ടുണ്ടോ? ഇരുണ്ട മഞ്ഞ വെളിച്ചവും കത്തിയെരിയുന്ന ചെടിയുടെ ആത്മാവും അയാളുടെ ചിന്തകളുടെ ഭാരം കൂട്ടി. കരുതിയിരുന്ന ഒരു സഞ്ചി കാർലോസ് അവിടെ വെച്ചു. അയാളുടെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് കാർലോസ് ആഗ്രഹിച്ചു. തിരിഞ്ഞപ്പോൾ ഭിത്തിയിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സാക്സോഫോൺ. ഇത്ര വലിയ സാക്സോഫോൺ, ഇയാളിതെങ്ങനെ? കാർലോസിനെ വയസ്സൻ നായ രൂക്ഷമായി നോക്കി. മഞ്ഞവാതിൽ തുറന്ന് കാർലോസ് അതിവേഗം പടികളിറങ്ങി. വലകൾ വേണം, കുറേയേറെ വലകൾ. കരക്കാറ്റ് ശക്തമാണ്, വെളിച്ചം മങ്ങിത്തുടങ്ങുന്നു. കാർലോസ് അക്ഷമനായി നിന്നു. കട്ടവെള്ളം ബലി നൽകിയ തൻ്റെ ചങ്ങാതിമാരിൽ 12 പേരെ കാർലോസ് കൂടെ കൂട്ടിയിട്ടുണ്ട്. നടന്നതൊന്നും കാർലോസ് അവരോട് പറഞ്ഞിട്ടില്ല. തനിക്ക് വെളിവ് നഷ്ടപ്പെട്ടെന്നേ അവർ കരുതു. വലിയ സന്നാഹങ്ങളൊന്നും ഒരുക്കാൻ അതുകൊണ്ട് തന്നെ അയാൾക്ക് കഴിഞ്ഞില്ല. പത്രോസിന് പെരുത്ത മീനെ നൽകിയ ദൈവമേ, എൻ്റെ വലയും നിറയ്ക്കണമേ, മനസ്സുരുകി അയാൾ പ്രാർത്ഥിച്ചു. വല വിരിച്ചവർ കാത്തിരുന്നു. എന്ത് കണ്ടിട്ടാണോ എന്തോ വലയും വിരിച്ച് കാത്തിരിക്കുന്നത്? കടലമ്മയുടെ വയറിനു പോലും പശിയാണ്. എന്താണേലും ചുമ്മാ തിരയെണ്ണി പരിക്കുട്ടീനെ പോലെ നടക്കുമല്ലേ? രണ്ടെങ്കിൽ രണ്ട് മീൻ, കിട്ടിയാൽ കഴിക്കില്ലല്ലോ. സുഹൃത്തുക്കൾ തമ്മിലായി സംസാരം. കാർലോസ് ചങ്കിടുപ്പോടെ തിരിഞ്ഞു നോക്കി. ഇരുട്ട് കനക്കും തോറും ജനാലയ്ക്കപ്പുറം കനകവർണ്ണം കൂടി വരുന്നു. നക്ഷത്രം നേരെ മുകളിൽ വന്നപ്പോൾ ആ വലിയ സാക്സോഫോൺ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടത് തുറന്ന വായോടെ അയാൾ നോക്കി നിന്നു. കാറ്റിൻ്റെ മൂളിപ്പറക്കിലും സ്നേഹിതരുടെ വർത്തമാനങ്ങളും കടലിൻ്റെ ഇരമ്പലും കടക്കാതെ സാക്സോഫോണിൽ നിന്ന് വരുന്ന സംഗീതത്തിനു വേണ്ടി അയാൾ ചെവിയോർത്തിരുന്നു. സമയം കടന്നു പോകുന്നു, സാക്സോഫോൺ ശബ്ദിക്കുന്നില്ല. താൻ മാത്രമായിരിക്കുമോ കേൾക്കാതെ പോയത്? അയാൾ ചുറ്റിലും നോക്കി. ഇല്ല, അവരും കേട്ടിട്ടില്ല. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അമൂല്യമായ ചെടിയും

0: എനിക്ക് നഷ്ടമായിരിക്കുന്നു. തുറക്കാരെന്നെ കിറുക്കനെന്ന് വിളിക്കും. കാർലോസിൻ്റെ കണ്ണുകളിൽ ഇടനാഴിയിലെ ഇരുട്ട് കയറി. കൺമുൻപിൽ നിന്ന് എല്ലാം അപ്രത്യക്ഷമാകുന്നു. കടൽ എന്നെ വിഴുങ്ങിയെങ്കിൽ, കാർലോസ് മനസ്സിൽ നിലവിളിച്ചു. കടലിൽ തിരയിളക്കം. അവരെല്ലാവരും ഭയപ്പാടോടെ അത് നോക്കി നിന്നു. വിശന്നുകിടന്ന 12 വലകളിലേക്ക് മീൻ ഒഴുകിയെത്തി. ആ തീരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം. അവ സാക്സോഫോണിൻ്റേതുപോലെയുള്ള മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചു. തിരികെ നോക്കാൻ അശക്തനായ കാർലോസ് കടലിലേക്ക് ചാടി വല കരക്കടിപ്പിച്ചു.
1: ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കാർലോസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.

0: യുവസാഹിതിയിൽ അടുത്തതായി അശ്വതി എ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
1: തോന്നലുകളുടെ തടവുകാർ എന്ന പേരിൽ ഞാൻ എഴുതിയ ഏതാനും ചില കവിതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നീ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചുവരുകൾക്കു മറുപുറം സിഗരറ്റ് ചുവയ്ക്കുന്ന പൂക്കൾ ഉണ്ടാകില്ലല്ലോ. എന്റെ ജനൽപ്പാളികൾ മഞ്ഞുപുതഞ്ഞ മഞ്ഞയിൽ അഴികൾക്കിരുവശവും മേഘങ്ങളായി മറച്ചതാണ്. ഇന്നെഴുതിയ കവിത നിനക്കറിയാമായിരുന്നിട്ടും രണ്ടാമതൊരാവൃത്തി വായിക്കാൻ വാതിലിൽ തൂങ്ങിയാടുന്ന മണി ഉച്ചത്തിൽ അലമുറയിട്ട് നാവ് മുറിയും വരെ കരഞ്ഞിട്ടു തന്നെയുണ്ടാകും. മഴ തിന്നുതീർത്ത ചൂടിൽ പൊള്ളാതിരിക്കാൻ തകരപ്പെട്ടി മുറിക്കുന്ന നിലവിളികളായി ഫാനിന് തലകറങ്ങി തുളങ്ങിയപ്പോഴാകും. ഇന്നലെ മുഴുവൻ ചൂല് നിർത്താതെയാടി മിനുക്കിയിട്ടും ഇന്നു നിലം പൊടിക്കാറ്റ് ചീറുന്നതെങ്ങനെയാണ്? മഴ മരം കവിഞ്ഞൊഴുകിയപ്പോൾ ചെളി നിറഞ്ഞ മുറ്റത്ത് കാലുറഞ്ഞ് മുറികൾ ഓരോന്നിലും നീ എന്നെ തിരഞ്ഞതിനാലാകണം. ചെവികൾക്കു മുകളിൽ കോലുകളായി തൂങ്ങിയാടാൻ ആളില്ലാതെയാകുമ്പോൾ കണ്ണട പരതാനായി ഞാൻ കട്ടിലിന്റെ കാലുകളെ കൂട്ടുപിടിച്ചിഴഞ്ഞ് ഉള്ളിലേക്ക് നീങ്ങിയപ്പോഴാകും. വടക്കോട്ട് വഴി തിരിയുന്നിടത്ത് കാൽപ്പാടുകൾ ചിതറിപ്പൊഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, വന്നിട്ട് മടങ്ങിപ്പോയതാകണം. മഴ മുറിഞ്ഞാലോ വെയിൽ നിറഞ്ഞാലോ ഇടിഞ്ഞു വീഴാനാകാത്ത ചോരുന്ന ഹൃദയത്തിൽ കൂര കെട്ടാൻ. ഓർമ്മകളിലെ അഴുക്കുചാലുകൾ വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള എളുപ്പ വഴിയാണ്. പാറിപ്പറക്കുന്ന നീളൻ മുടി ഇടയ്ക്കിടയ്ക്ക് എണ്ണ തേടുന്നതുപോലെ. നീ ഇറങ്ങിപ്പോകവേ എന്റേതല്ലാത്തതിനാൽ തടയാനാകാതെ നിൽക്കുമ്പോൾ ബസ് വരും. വീട്ടിലേക്കുള്ളതെല്ലാം എന്റേതാണ്, വീട്ടിലേക്കു പോകുന്ന ഈ വണ്ടി പോലും. മണിക്കൂറുകൾക്കിടവിട്ട് ഞെരങ്ങി നീങ്ങുന്ന സഞ്ചരിക്കുന്ന സത്രമാണ്. വാ ചുന്തിത്തള്ളി അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാലു നിലത്തുറയ്ക്കാൻ രണ്ടു ബെൽ മുഴങ്ങും. ഓടിച്ചെന്ന് തുമ്പടയ്ക്കണം. ഒളിഞ്ഞു നോക്കുന്ന ഓവ് വിസർജ്യങ്ങൾ പുറന്തള്ളാതിരിക്കാൻ. കൊണ്ടുവന്നതൊക്കെ എടുത്ത് കയറി ചെല്ലാവുന്നതാണ്. കുപ്പയൊക്കെ മൂലയിൽ കൊണ്ടുതള്ളാം. കൊണ്ടുവരാൻ രണ്ട് കൈകൾ കൂടെയുണ്ടെന്ന് നിന്റെ തള്ളവിരൽ ഒച്ചയുണ്ടാക്കാതെ ഒപ്പുവെച്ചില്ലല്ലോ. രൂപമില്ലാത്ത നാലാമത്തെ അവസ്ഥ പ്ലാസ്മ മാത്രമല്ല, എനിക്ക് രൂപമില്ല. നീ ചുണ്ടോടടുപ്പിക്കുന്ന ചായക്കോപ്പയിലെ ഒടുവിലത്തെ കവിൾ വെള്ളമാകുവാൻ, ഉള്ളിലേക്കിറങ്ങാതെ വഴി തെറ്റി നിന്റെ നെഞ്ചിലെത്താനുരുളുമ്പോൾ താടിവക്കിന്റെ അകലത്തിൽ മായ്ച്ചു കളയാൻ തിടുക്കമിടുന്ന നിന്റെ വിരലുകളിൽ ഒട്ടിപ്പിടിക്കാൻ, പനിച്ചൂടിന്റെ പരാതി പലകകളിൽ പേരു ചേർത്ത് നീരാവിയൂറ്റാൻ നീ പുതപ്പിൽ ഒളിച്ചിരിക്കുമ്പോൾ നെറ്റി നനച്ചു കുതിർക്കുന്ന യാവിയായി ഒറ്റ വലിക്കുള്ളിലെത്തുന്ന ശ്വാസമാകുവാൻ, എന്റെ മുടിക്കെട്ടു മുതൽ നിന്റെ വിരൽത്തുമ്പ് വരെ വിയർപ്പൊഴുകുന്ന വഴികളായി അണുവിടയകലമില്ലാതാകുവാൻ നിറമില്ലാത്ത മണമില്ലാത്ത ആകാരമില്ലാത്ത വായുവാകുവാൻ ഞാൻ അച്ചുകൂടത്തിലൊതുങ്ങാത്ത രൂപമില്ലായ്മയുടെ അളവെടുപ്പിലാണ്.

നിന്നെ തിരയുക. ഇരുവശം പൊത്തിയ ഓടക്കുഴലിൻ്റെ ഉള്ളു പൊതിയാൻ തുളകളിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഈണമുണ്ടാവില്ലെന്ന് 101-ാമത്തെ വട്ടവും തിരിച്ചറിവുണ്ടാകുക. നീളുന്ന വഴിവിളക്ക് പകുതി പിന്നിടുമ്പോൾ നിന്നിടത്തേക്ക് തിരിച്ചു ചെന്ന് ഓരോ വട്ടവും കഴുത്തറ്റം എണ്ണ നിറച്ച് തിരിതെറുക്കുക. മഴ പറ്റി നനഞ്ഞ് കെടാറായപ്പോൾ വഴിതെറ്റി വന്ന കാറ്റ് ശ്വാസം മുട്ടിച്ചതാണെന്ന് നെടുനീളെ പരാതി പറയുക. പൊതിഞ്ഞെടുത്ത വിണ്ടുകീറിയ കടലാസ് മനഃപൂർവ്വം മറന്നുവെക്കുമ്പോൾ തിരിച്ചു തന്നതെന്തിനെന്ന ചോദ്യമാകുവാൻ ചെരുപ്പുകൂടി നഷ്ടപ്പെടുത്തുക. വിത്തുകളെ ഓർക്കാതിരിക്കാൻ കള നിറഞ്ഞ കാടടുക്കുമ്പോൾ പൊത്തുകളിൽ ഊഴം കാത്തുനിന്നവർ വേലികളോടൊപ്പം വഴിമായ്ച്ചു കളഞ്ഞെന്ന് വരുത്തി തീർക്കുക. എരിയുന്ന തീയുടെ വറ്റുമതി പറന്നുവന്ന് ചിറകടർത്തിയെറിയാൻ പകലുകോരാൻ ഇരുട്ടിനേയാകുള്ളൂ.

0: അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്.
1: യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കാട്ടുചെമ്പകം എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ ആലപിച്ച ഗാനമാണ് ആദ്യം. ഗാനശില്പികൾ വിനയൻ, മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
1: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 February 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1, ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4, പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5, ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6, ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1, ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ PA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCOM പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്കോപ്യയിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T. സിദ്ധി. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 45:00.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ ചിത്രയും സുദീപ് കുമാറും പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഒട്ടനവധി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 1948 മുതൽ 1990 വരെ ആ രാജ്യം അപ്പാർത്തൈഡ് സംവിധാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു നിഷ്ഠൂര ഭരണ സംവിധാനമാണ് അപ്പാർത്തൈഡ്. വോട്ടവകാശം മുതൽ യാത്രാ സ്വാതന്ത്ര്യം വരെ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരത്തിൽ സാമൂഹിക നീതി ഹനിക്കപ്പെട്ട ഒരു കാലത്താണ് നെൽസൺ മണ്ടേല എന്ന യുഗപുരുഷൻ ജനിച്ചു വീഴുന്നത്. തന്റെ ജീവിതം മനുഷ്യാവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ.
1: 67 മിനിറ്റ് ചിത്രീകരണം.
2: അഖില വന്നിട്ട് കുറെ നേരമായോ?
3: ആ, കുറച്ച്, ഒരു അരമണിക്കൂർ. നീ ഇരിക്കേ, ചായ പറയട്ടെ?
2: ആ, അവര് കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. റോഡിലെ തിരക്കിൽ പെട്ട് കാണൂർ, വീക്കെൻഡ് അല്ലേ.
3: ശരിയാ. പിന്നെ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കോഴ്സ് ഒക്കെ തീരാറായില്ലേ?
2: ഫൈനൽ ഇയറിന്റെ തിരക്കിലാണ് പോ. സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ജഗവുകയാണ് യൂണിവേഴ്സിറ്റി.
3: അത് ശരി. എന്താണ് ജീവന്റെ സെമിനാർ വിഷയം?
2: ആഗോളതലത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് പശ്ചാത്തലം. അതിൽ ഞാൻ എടുത്തത് നെൽസൺ മണ്ടേലയാണ്.
3: കൊള്ളാലോ, നെൽസൺ മണ്ടേല ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നോ?
2: അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് ആ പുസ്തകം. ഞാനിപ്പോ വായിച്ചു തീർത്തതേ ഉള്ളൂ.
3: എങ്ങനെയുണ്ട് പുസ്തകം?
2: നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണത്. അതായത് അന്നത്തെ കാലത്തെ സൗത്ത് ആഫ്രിക്കൻ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് കൂടി വ്യക്തമാക്കുന്ന ഒരു ആത്മകഥ.
3: അപ്പോ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണല്ലേ.
2: ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പോലെ ആഗോളതലത്തിൽ എങ്ങനെയാണ് അത് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഇത് സമ്മാനിക്കും.
3: എനിക്ക് മണ്ടേലയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷേ വിശദമായിട്ട് ഒരു അറിവില്ല എന്നതാണ് സത്യം.
2: നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥത്തിൽ അതല്ല എന്നറിയാമോ?
3: ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്? അപ്പാർട്ടൈഡിനെതിരെയുള്ള മണ്ടേലയുടെ പോരാട്ടത്തെ കുറിച്ച് വായിച്ചുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.
2: റോലിഹ. ആ, ദേ അവരെത്തിയല്ലോ. ഹരി, വീണ, ഇവിടെ.
4: ട്രെയിൻ ലേറ്റ് ആയിടോ, അതാ വൈകിയത്.
3: ഞങ്ങൾ എത്തിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ.
5: അല്ല, എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ചർച്ച?
2: ആ, അത് എന്റെ സെമിനാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല, അതാണ് ടോപ്പിക്.
5: മണ്ടേലയാണോ?
4: ജൂലൈ 18 അല്ലേ മണ്ടേല ദിനം?
2: അതെ, ജൂലൈ 18 1918 നെൽസൺ മണ്ടേല ജനിച്ചത്.
3: മണ്ടേലയുടെ പേര് അതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
2: യെസ്, അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് റോലിഹ് ലാല മണ്ടേല എന്നാണ്. പിന്നീട് സ്കൂളിൽ വെച്ച അദ്ദേഹത്തിന്റെ അധ്യാപികയാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് നാമം അദ്ദേഹത്തിന് നൽകിയത്.
5: അത് ഞാൻ കേട്ടിട്ടുണ്ട്. നെൽസൺ മണ്ടേല തെമ്പു ഗോത്രത്തിലാണ് ജനിച്ചത്. അവരുടെ ഭാഷയായ ഖോസയിലെ പേരാണിത്.
2: അത് തന്നെ. നെൽസൺ മണ്ടേലയുടെ മുതുമുത്തച്ഛൻ ഈ ഗോത്രത്തിന്റെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പിറന്നു വീണത് രാജകുടുംബത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ക്ലാർക്ക്ബെറി മെത്തഡിസ്റ്റ് ഹൈസ്കൂളിൽ തന്റെ സ്കൂൾ പഠനകാലം ചിലവഴിച്ചു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനത്തിനായി പോയി.
4: നെൽസൺ മണ്ടേല തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ജോഹാനസ്ബർഗിലാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിന്നീട് അവിടെ എത്തി?
3: ആ, ഞാനും അത് കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ചായ അല്ലേ? ചേട്ടാ, 4 ചായ, ഓരോ സമൂസയും കൂടെ എടുത്തോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, ജോഹന്നാസ്ബർഗിലാണല്ലോ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്.
5: ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്.
3: അതെന്താ?
5: തങ്ങളുടെ പഠനം കഴിഞ്ഞെത്തിയ നെൽസൺ മണ്ടേലയും ബന്ധുവായ ജസ്റ്റിസും അറിയുന്നത് നാട്ടിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചതായിട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവർ ജോഹന്നാസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു.
2: അപ്പാർത്തൈഡിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മണ്ടേല ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്വം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ?
4: അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
2: തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട കഥകളിലെല്ലാം തങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യം വളർത്താൻ വന്ന യൂറോപ്യന്മാർ എല്ലാവരും തന്നെ നാടിന്റെ വികസന പ്രതീകങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. കുഞ്ഞു മണ്ടേല അത് വിശ്വസിക്കുകയും ചെയ്തു. സ്കൂൾ കാലത്തും അദ്ദേഹം കേട്ടത് ഇതേ പല്ലവി തന്നെയാണ്. പിന്നീട് ജോഹന്നാസ്ബർഗിൽ വെച്ച് കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് അദ്ദേഹം

0: അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്.
1: ഈ ജോഹന്നാസ്ബർഗിൽ വെച്ചല്ലേ അദ്ദേഹം ഒരു ഖനിയിൽ ഗാർഡായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്?
2: അതെ, അത് തന്നെ. അവിടെ വെച്ചാണ് വോൾട്ടർ സിസുലു എന്ന വ്യക്തി നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ യൂത്ത് ലീഗ് രൂപീകരിച്ചു.
0: നമ്മൾ നേരത്തെ മണ്ടേല ബിരുദം പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചിരുന്നില്ല.
3: ഞാൻ കരുതി അദ്ദേഹം അത് പൂർത്തിയാക്കിയെന്ന്. എന്താണ് മണ്ടേലയ്ക്ക് അത് തീർക്കാൻ സാധിക്കാതിരുന്നത്?
0: അന്ന് ഫോർട്ട് ഹെയർ കോളേജിൽ മോശം ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെയും സൗകര്യങ്ങളുടെയും പേരിൽ ഒരു സമരം നടക്കുകയും നെൽസൺ മണ്ടേല അതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നിയമബിരുദത്തിന് അദ്ദേഹം ചേരുകയുണ്ടായി. എന്നാൽ സർവകലാശാലയിലെ ഏക കർത്തവർഗക്കാരൻ എന്ന നിലയിൽ നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിൽ വർണ്ണവിവേചനത്തിന്റെ കൈപ്പുനീർ ആദ്യമായി രുചിച്ചു.
1: ഇനി ഈ ചർച്ച ചായ കുടിച്ചുകൊണ്ടാവാം. നെൽസൺ മണ്ടേല തന്റെ സമരമാർഗങ്ങൾ കൂടുതൽ ജനകീയമാക്കിയത്?
2: അതെ, പടിപടിയായിട്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യത്തെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വർണ്ണ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത നിറമുള്ള മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
3: ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ അല്ലേ?
0: യെസ്, അതുതന്നെ. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുമെല്ലാം അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തനിക്ക് 1953 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടപ്പോൾ അദ്ദേഹം എഴുതിയയച്ച നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന തലക്കെട്ടോടുകൂടി വായിക്കപ്പെട്ട സന്ദേശം നെഹ്റുവിൽ നിന്ന് ഉൾക്കൊണ്ട് എഴുതിയതായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പാതയും അദ്ദേഹത്തിന്റെ സമരരീതിയിൽ നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു.
2: 1953 നെൽസൺ മണ്ടേല വിഖ്യാതമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു.
3: എന്തായിരുന്നു അത്? പുതിയ സമരങ്ങൾ എന്തെങ്കിലും?
2: സമരങ്ങൾക്ക് അന്നത്തെ കാലത്ത് പഞ്ഞില്ലായിരുന്നു. നിയമ സഹായത്തിന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെൽസൺ മണ്ടേലയും തന്റെ സുഹൃത്ത് ഒലിവർ ടാംബോയും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ആഫ്രിക്കക്കാർ മാത്രം നടത്തുന്ന ഒരു വക്കീൽ ഓഫീസ് തുടങ്ങി. കറുത്ത വർഗക്കാർ നേരിട്ടിരുന്ന പോലീസിന്റെ ക്രൂരമായ നടപടികളെ കോടതിയിൽ നേരിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
1: ഈ 62-64 കാലയളവിൽ അല്ലേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്?
0: റോഹിലാല എന്ന ഘോഷ പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രശ്നക്കാരൻ എന്നാണ്. വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ ഭരണകൂടത്തിന് അദ്ദേഹം എന്നും ഒരു പ്രശ്നക്കാരനായിരുന്നു. അഖില പറഞ്ഞ ഈ 1961-62 കാലയളവിൽ അദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് കറുത്ത വർഗക്കാരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഒടുവിൽ 1962 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1963 ഒക്ടോബർ 9 മുതൽ 1964 ജൂൺ 12 വരെ നീണ്ടുനിന്ന കുപ്രസിദ്ധമായ റിവോണിയ വിചാരണയുടെ ആരംഭത്തിൽ നെൽസൺ മണ്ടേല തന്റെ ഭാഗത്തിനു വേണ്ടി 3 മണിക്കൂർ പ്രസംഗിച്ചു.
4: വെളുത്ത വർഗ മേധാവിത്വത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ മേധാവിത്വത്തിനെതിരെയും ഞാൻ പോരാടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരസ്പര സൗഹാർദ്ദത്തിലും തുല്യ അവസരങ്ങളോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര സമൂഹം എന്ന ആദർശത്തെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ആ ആദർശം സാക്ഷാത്കരിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതിനായി എന്റെ ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്.
2: Prepared to die എന്ന ആ 3 മണിക്കൂർ പോരാട്ട ചരിത്രം ലോകമെമ്പാടും പ്രതിഫലിച്ചു. നെൽസൺ മണ്ടേലയ്ക്ക് 27 വർഷത്തെ കഠിന തടവാണ് ഒടുവിൽ വിധിക്കപ്പെട്ടത്.
1: ഈ കാലയളവിലാണ് അദ്ദേഹം കുപ്രസിദ്ധമായ റോബൻ ഐലൻഡിൽ കിടന്നത്.
3: നമ്മുടെ ആൻഡമാൻ സെല്ലുകാർ ജയിൽ പോലെയാണോ?
2: അതെ, അതുപോലെ തന്നെ. തന്റെ മകൻ വാഹനാപകടത്തിൽ ഈ കാലയളവിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു പരോൾ പോലും അനുവദിച്ചില്ല. 1990 വരെ അദ്ദേഹം 3 ജയിലുകളിലായി തന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചു. ഒരു വട്ടം പോലും അദ്ദേഹം തന്റെ സമരങ്ങളുടെ പേരിൽ ഭരണകൂടത്തോട് മാപ്പ് പറഞ്ഞില്ല.
0: ഈ പോരാട്ട വീര്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകം കേട്ടു. ഒടുവിൽ ആ അപ്പാർത്തിയുടെ ഭരണകൂടം അവിടെ നിലംപൊത്തി. വെളുത്ത വർഗക്കാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമായിരുന്നു അന്ന് വരെ അവിടെ നിലനിന്നിരുന്നത്. 1994 ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. നെൽസൺ മണ്ടേല ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു.
3: 1993 മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്?
2: അതെ, 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യത്തെ ടേമിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു.
1: അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം കറുത്ത വർഗക്കാർക്കും വെളുത്ത വർഗക്കാർക്കും ഒരുപോലെ ജീവിക്കാവുന്ന ഒരു ദക്ഷിണാഫ്രിക്കയായിരുന്നു അല്ലേ?
0: അതെ, തന്റെ പ്രസിഡന്റ് കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം പരിശ്രമിച്ചത് അതിനു

0: വേണ്ടിയായിരുന്നു. 1995 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന റഗ്ബി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും മത്സരിക്കുകയുണ്ടായി. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും രണ്ടു തട്ടിലായിട്ടായിരുന്നു ആ ടീമും രാജ്യവും. എന്നാൽ മണ്ടേല ഒരു ടീം ഒരു രാജ്യം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ രാജ്യത്തെ അണിനിരത്തി.
1: അവിടെയാണ് വെളുത്ത വർഗ്ഗക്കാരുടെ സ്പ്രിംഗ് ബോക്സ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റന് ട്രോഫി സമ്മാനിച്ചത്. ഒടുവിൽ 2013 ഡിസംബർ 5 അദ്ദേഹം തന്റെ വസതിയിൽ വെച്ച് മരണമടഞ്ഞു. നെൽസൺ മണ്ടേല ഒരിക്കലും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമരത്തിൽ അങ്ങനെ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഐക്യപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്ക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം.
2: ബില്ല് വന്നല്ലോ
3: 67 രൂപ.
0: ആ 67-നും നെൽസൺ മണ്ടേലയുമായി ഒരു പ്രത്യേകതയുണ്ട്.
3: അതെന്താണ് 67-ഉം മണ്ടേലയും തമ്മിലുള്ള ബന്ധം?
0: 2009 നെൽസൺ മണ്ടേലയുടെ 91-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാടിബ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിന്റെ 67 വർഷക്കാലം സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടി എന്ന് കണക്കാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മണ്ടേല ദിന ക്യാമ്പയിനോടനുബന്ധിച്ച് അന്നേ ദിവസം 67 മിനിറ്റുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു.
1: അതെ, നമുക്ക് എല്ലാവർക്കും നെൽസൺ മണ്ടേല എന്ന ത്യാഗത്തിന്റെ പര്യായമായ ആ മഹാമനുഷ്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക നീതിക്കായി ശബ്ദിക്കാം.
3: തീർച്ചയായും.
4: നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം 67 മിനിറ്റ് സമാപിച്ചു. ശബ്ദം നൽകിയവർ ജീവൻ ഷിബു എം ജോസ്, അഖില ബിജി ബാബു, വീണ അശ്വതി എം എസ്, ഹരി ഹരീഷ് മേനോൻ, നെൽസൺ മണ്ടേല രാജേഷ് വിശ്വംവരൻ, രചന നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
5: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
6: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി സി അരവിന്ദൻ വരികളെഴുതി ജെയ്സൺ ജെ നായർ ഈണമിട്ട് ജയകൃഷ്ണനും ബാലുവും ആലപിച്ചത് ചിത്രം ആനച്ചന്തം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സിത്താരയും പാടിയത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി സതീഷ് ബാബു പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. രചന ടി മുഹമ്മദ്, സംഗീതം കെ രാഘവൻ.